ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5:53, 103.6 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 16, കൊല്ലവർഷം 1201 മിഥുനം 23, 2026 ജൂലൈ 7 ചൊവ്വാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
1: ആനപ്പക എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? ആനകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവ ആ പക മനസ്സിൽ സൂക്ഷിക്കുമത്രേ. വർഷങ്ങൾ കഴിഞ്ഞാലും നോവിച്ച കാര്യം മറന്നുപോയില്ല. തിരിച്ചടിക്കാൻ സന്ദർഭമൊത്തുവന്നാൽ ആന പകരം വീട്ടും. ഈ ചൊല്ലുപോലെയാണ് ചില മനുഷ്യരുടെ അവസ്ഥ. മറ്റുള്ളവരോടുള്ള വെറുപ്പും

0: വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ അമർഷം പേറി നടക്കുന്നവർ വിനോദ വിശ്രമവേളകൾ പോലും മറ്റുള്ളവരോട് അരിശം കലർന്ന ചിന്തകളാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. സ്നേഹം, കരുണ, വാത്സല്യം, വിട്ടുവീഴ്ച തുടങ്ങിയ സൽഗുണങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നത്. കർമ്മങ്ങളിലൂടെ അവയുടെ പ്രകാശമുണ്ടാവുമ്പോൾ ജീവിതം സുന്ദരമാവും. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പേറി നടന്നാൽ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. കോപവും പകയും ആളിക്കത്തുന്ന മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. സ്വസ്ഥതയും ശാന്തിയും അവിടെ ഉണ്ടാവില്ല. കഠിന ഹൃദയത്തിലാകട്ടെ സന്തോഷവും സംതൃപ്തിയും പ്രവേശിക്കുകയുമില്ല. ആയിരക്കണക്കിന് ചിന്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സന്തോഷവും ആനന്ദവും ആശ്വാസവും അനുഭവപ്പെടുന്ന ചിന്തകൾ, വേദനയും സങ്കടവും നിരാശയും സൃഷ്ടിക്കുന്ന ചിന്തകൾ, ഉന്മേഷവും ഊർജ്ജസ്വലതയുമേകുന്ന ചിന്തകൾ, വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്ന ചിന്തകളുമുണ്ട്. ചിന്തകളെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ ഭൂരിപക്ഷവും പ്രയോജനമില്ലാത്തവയാണ്. പലതും നമ്മെ തകർക്കുന്നതാണ്. അതിനാൽ ശരീരവും മനസ്സും വികാരങ്ങളും വിചാരങ്ങളും മലിനപ്പെടുത്തുന്ന ചിന്തകളെ നാം നിയന്ത്രിച്ചേ മതിയാകൂ. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഹൃദയത്തിൽ അല്പമെങ്കിലും ഈർഷ്യതയുണ്ടാവുന്നതിൽ നിന്നും ദൈവത്തോട് രക്ഷ ചോദിക്കുന്നത് നല്ല മനുഷ്യരുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. നാഥ, നീ ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചുവല്ലോ, ഇനി ഞങ്ങളുടെ മനസ്സിനെ വക്രമാക്കരുതേ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നാം നല്ല പ്രാധാന്യം നൽകാറുണ്ട്. നിത്യവും കുളിച്ചു വൃത്തിയായി ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ നാം ഇഷ്ടപ്പെടുന്നു. അപകടം വരുത്തുന്ന സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുന്നു. പഴകിയതോ രുചിഭേദം വന്നതോ ആയ ഭക്ഷണം നമുക്ക് വേണ്ടേ വേണ്ട. എങ്കിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും നൽകുന്ന പോഷണം എന്തുകൊണ്ട് നല്ലതാക്കിക്കൂടാ? ദുഷിച്ചതും നാറിയതും വിഷം പുരണ്ടതുമായ ചിന്തകളെ എന്തിന് മനസ്സിൽ ചുമക്കണം? പ്രയാസങ്ങളിൽ ക്ഷമിച്ചും പ്രശ്നങ്ങൾ പരിഹരിച്ചും നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഹൃദയത്തെ മലീമസമാക്കുന്ന, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യാം. മനുഷ്യൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. മനസ്സിന് നൽകുന്ന ഇൻപുട്ട് നന്നായാൽ മാത്രമേ ഔട്ട്പുട്ട് ഗുണമുള്ളതാവൂ. വിശുദ്ധിയും നന്മയുമുള്ള മനസ്സിൽ നിന്ന് സൽഫലങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. വൈലോപ്പിള്ളിയുടെ വരികൾ നോക്കൂ. ചിന്തയാണ് ലോകം തീർക്കുന്നത്, ചിന്തയാൽ ലോകം തെളിയുന്നു. ചിന്ത നല്ലതാകുമ്പോൾ മനസ്സ് പൂത്തുലയും, ദുഷ്ടചിന്ത പടർന്നാൽ ജീവിതം മങ്ങും. അതിനാൽ ചന്തമുള്ള ചിന്തകളാൽ നമ്മുടെ ജീവിതം മനോഹരമാവട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.

ആകാശവാണി 103.6 റിയൽ എഫ് എം പ്രധാന വാർത്തകൾ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദർശകനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിനിൻ്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോട്ടൂളി സെൻട്രൽ ജംഗ്ഷന് സമീപം 4 ഗ്രാമിലധികം MDMA ഒരാൾ പിടിയിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൽ ജബ്ബാറിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിനിൻ്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: 96 റിയൽ എഫ്എം.
1: കാവ്യാഞ്ജലി.
2: ഒരു വൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത. ആലപിക്കുന്നത് കൊട്ടാരക്കര ശിവകുമാർ.

0: നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഒരുവൾ എന്ന കവിത. ആലപിച്ചത് കൊട്ടാരക്കര ശിവകുമാർ.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ദത്തുപുത്രൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം, ചിത്രം അരനാഴിക നേരം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
3: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
2: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
4: മിസ്സാക്കിലെ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
9: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. പ്ലാനറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ഗോൾ, ഫുട്ബോളിൻ്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം. രാവിലെ 10 മണിക്ക് കാളാണ്ടിത്താഴും ദർശന എം എൻ സത്യാർത്ഥി ഹാളിൽ വായന പക്ഷാചരണം സമാപനം. ലത്തീഫ് പറമ്പിലിൻ്റെ

0: കാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
2: ശോഭിക വെഡിമാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. പ്ലാനറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ഗോൾ, ഫുട്ബോളിൻ്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം. രാവിലെ 10 മണിക്ക് കാളാണ്ടിത്താഴും ദർശന എം എൻ സത്യാർത്ഥി ഹാളിൽ വായനാ പക്ഷാചരണം സമാപനം. ലത്തീഫ് പറമ്പിലിൻ്റെ ശേഖരത്തിലുള്ള മൺമറഞ്ഞ പ്രമുഖ എഴുത്തുകാരുടെ കത്തുകളുടെ പ്രദർശനം ഉദ്ഘാടനം. ലത്തീഫ് പറമ്പിലിനെ ആദരിക്കൽ ഐ വി ദാസ് അനുസ്മരണം. അഡ്വക്കേറ്റ് കെ ജയന്ത് എം എൽ എ, ഫാദർ സുനിൽ ജോസ്, ഡോക്ടർ ജെ പ്രസാദ് എന്നിവർ പങ്കെടുക്കുന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ ത്രിതല സംഘടനാ ഭാരവാഹികൾക്കുമായി നടത്തുന്ന ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ഫൈസൽ ബാബു എം എൽ എ നിർവഹിക്കും രാവിലെ 10 മണിക്ക്. കണ്ണൂർ റോഡ് ശ്രീനാരായണ മിഷൻ മന്ദിരത്തിൽ ബേപ്പൂർ ടി കെ മുരളീധര പണിക്കർ രചിച്ച രക്തയക്ഷി നോവൽ പ്രകാശനം യു കെ കുമാരൻ നിർവഹിക്കും വൈകിട്ട് 4.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ. സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
10: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
11: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരുനേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോ ശ്യാമപ്രസാദ്

മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2-ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11 മെയ് 6 ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2-ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000-ത്തോളം അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു.

0: എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിധി നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നേ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർമുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിനിന്റെ ഗോൾ പിറന്നത്. 85-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറിനോ പോസ്റ്റിന് തൊട്ടു മുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായി സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: USA ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:30 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ. കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും നിലവിൽ കൃത്യസമയം പാലിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ യാത്രാവഴികളിലെ കാഴ്ചകൾക്കും ചിന്തകൾക്കും ഈണമേകാൻ റിയൽ എഫ് എം കൂടെയുണ്ട്. എല്ലാവർക്കും ശുഭയാത്ര ആശംസിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ BSE, സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 521 പോയിന്റ് ഉയർന്ന് 78,285, നിഫ്റ്റി 159 പോയിന്റ് ഉയർന്ന് 24,430 ക്ലോസ് ചെയ്തു. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയായി. വെള്ളി കിലോഗ്രാമിന് 240,000 രൂപ. വെളിച്ചെണ്ണ കിൻഡലിന് 23,800 രൂപ.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

2003 കമലഹാസൻ കഥയും തിരക്കഥയും എഴുതി നിർമ്മിച്ച നള ദമയന്തി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രമേഷ് വിനായകം സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വാലിയാണ്. ഗാനത്തിന്റെ മറ്റൊരു പ്രത്യേകത, സംഗീത സംവിധായകനായ രമേഷ് വിനായകം തന്നെയാണ് ഈ ഗാനം ചിന്മയോടൊപ്പം ആലപിച്ചിരിക്കുന്നത് എന്നതാണ്. ജൂലൈ 7 സംഗീത സംവിധായകൻ രമേഷ് വിനായകത്തിന്റെ ജന്മദിനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
5: തുറസിന്റെ തുറമുഖങ്ങൾ.
4: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
6: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോഴ്സ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
6: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെമ്പറിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
5: ഒരു തെരുവിന്റെ കഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട് നഗരത്തിൽ അരങ്ങേറിയ തീപിടുത്തങ്ങളും അക്കാലത്തെ അഗ്നിശമന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ബ്രിട്ടീഷ് മലബാറിനെ കുറിച്ച്, ഇന്നലകളിലെ കോഴിക്കോട്, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായി തെരുവ് എന്നീ പുസ്തകങ്ങളിലൂടെ നമുക്ക് പരിചിതനായ അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് ആണ് ഇന്ന് നമ്മോടൊപ്പം.
7: അഗ്നിഭയം എന്ന വാക്കാണ് പൊതുവെ തീപിടുത്തത്തിന് പറയുക. വന്നൊക്കെ തീപിടുത്തം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ആൾക്കാരെ അറിയിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും, മുനിസിപ്പൽ കൗൺസിലിനറിയിക്കും. അപ്പം അവിടെയൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഉള്ള രീതിയിലുള്ള അഗ്നിശമന രീതികളൊന്നുമില്ല. കുറച്ച് പാത്രത്തിൽ, മൺപാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ ഈ തീപിടുത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം പലപ്പോഴും വരുന്നത് ഈ പാത്രങ്ങൾ മടക്കി കിട്ടില്ല എന്നുള്ള കംപ്ലയിൻറ്റ് അക്കാലത്ത് സ്ഥിരമായിരുന്നു. അപ്പം ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വഹിച്ചിട്ടുണ്ട്. അതതിൻ്റെ തമാശ, ഇത് 3 മൺപാത്രം കണ്ടില്ല, അല്ലെ 10 മൺപാത്രം എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ വീടുകൾ അക്കാലത്ത് ഓല കൊണ്ടാണ്. അപ്പൊ അന്ന് ഈ ഓല വീടുകൾ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് ബസാറുകളിൽ മാത്രം, അതുപോലെ തന്നെ അഗ്രഹാരങ്ങളിൽ, അതുപോലെ മീൻചാപ്പകള്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്താണ് അടുത്തടുത്ത് വീടുകൾ ഉണ്ടാവുക. ഒരു അഗ്രഹാരം എന്ന് പറഞ്ഞാൽ 250-300 വീടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബസാറുകൾ, കോഴിക്കോടിനെ സംബന്ധിച്ചോളം ബസാർ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഫേമസ് ആയിട്ട് കാണുന്നത് വലിയങ്ങാടിയാണ്. കോഴിക്കോട്ട അങ്ങാടി എന്നാ പറയുക, പക്ഷേ ഈ കോഴിക്കോട്ട അങ്ങാടി എന്ന് പറയുന്ന വാക്കില് മിഠായിത്തെരുവ് പ്ലസ് വലിയങ്ങാടിയാണ്. അപ്പൊ ഇതിനൊക്കെ തീപിടിച്ചു കഴിഞ്ഞാല് ഒരു രക്ഷയും കിട്ടില്ല. ഒരു വർഷത്തിൽ 30 തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുവെ എന്നാണ് പറയുന്നത്. അന്ന് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല, ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കളക്ടർമാരുടെ കയ്യിലാണ്. അപ്പൊ കനൂലി എന്ന കളക്ടർക്കാണ് ആദ്യമായിട്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഈ കോഴിക്കോടൻ ജനതയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് കച്ചവടക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഓടിടുക, ഓടിട്ടിട്ട്

0: ഞങ്ങൾ നിങ്ങൾക്ക് 1000 രൂപ തരാം, 5 വർഷം കൊണ്ട് മടക്കി തന്നാൽ മതി. അതുപോലെ എല്ലാ വർഷവും 300 രൂപ നിങ്ങൾക്ക് റിപ്പയറിനും തരാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന് പറയുന്ന വലിയ അങ്ങാടിയും മിഠായിത്തെരുവൊക്കെ ഓടിട്ടത്. ഇങ്ങനെ ഓടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീപിടുത്തം കുറച്ച് കുറയ്ക്കാൻ പറ്റി. ഇങ്ങനെ ഒരു ഒരു ഓഫർ വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ബ്രിട്ടീഷ് കത്തുകളിലൊക്കെ വ്യക്തമാണ് ഈ ലാൻഡ് ലോർഡ് എന്ന് പറയുന്നത് അവരൊരിക്കലും ധനികരായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഹെൽപ്പ് ചെയ്താൽ, നമ്മളിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഭംഗിയും കിട്ടും സ്റ്റേറ്റിന്, അതിന് പുറകെ തീപിടുത്തം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കനൂരിൽ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മംഗലാപുരം ടൗണിൽ ഇത് സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കനൂരിൽ പറയുന്ന ഒരു വാക്കുണ്ട്, മംഗലാപുരത്തിന് ടൗണിനേക്കാൾ വലിയ ടൗണാണ് കോഴിക്കോട് ടൗൺ. ആദ്യകാലത്ത് ഈ ഓടിടുക എന്ന് പറയുന്നത് രാജവംശത്തിനും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾക്കും മാത്രമുള്ള ഒരു അവകാശമായിരുന്നു. സാധാരണക്കാരന് ഓടിടാനുള്ള അവകാശമൊന്നുമില്ല. 1914-ലൊക്കെയാണ് ഈ വീടുകൾ ഓടിടണം എന്നുള്ള നിയമം മുനിസിപ്പൽ കൗൺസിൽ കൊണ്ടുവരുന്നത്.
1: ചൊക്രൻ വളപ്പിലുണ്ടായ ഒരു വൻ തീപിടുത്തത്തെ തുടർന്ന് കോഴിക്കോട് നഗരസഭ ചില തീരുമാനങ്ങളെടുത്തു. സ്വന്തമായി വെള്ളം ചാമ്പുന്ന യന്ത്രങ്ങൾ വാങ്ങിക്കുക എന്നതായിരുന്നു അതിലൊന്ന്. ബി ഡിവിഷനിലെ വെള്ളയിലും ഇ ഡിവിഷനിലെ കുണ്ടുങ്ങലിലും പട്ടികകൾ കൊണ്ട് മറച്ച ഓലമേഞ്ഞ വീടുകൾ നിരോധിക്കുവാനും, അഥവാ ഓലയാകുന്ന പക്ഷം ചുവരുകൾ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ കെട്ടിയതായിരിക്കണമെന്നും നിഷ്കർഷിക്കുവാനും തീർച്ചപ്പെടുത്തി. വെള്ളം ചാമ്പുന്ന യന്ത്രം സ്വന്തമായപ്പോൾ നഗരസഭ ഇത് വാടകയ്ക്ക് കൊടുത്തതായും കാണാം. 1912 മാർച്ച് 13 തീരുമാനം ഇങ്ങനെ: തീക്കെടുത്തുന്ന യന്ത്രം പുറമേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പക്ഷം ദിവസം 5 രൂപ ഫീസ് ഈടാക്കുവാൻ ഇന്ന് കൂടിയ യോഗം തീരുമാനിക്കുന്നു. വെള്ളം ചാമ്പുന്ന യന്ത്രത്തിന് ഹോസ് എന്ന വെള്ളം വലിക്കുന്ന കുഴൽ ഓക്സൺ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുവാൻ തീർച്ചപ്പെടുത്തിയതായും കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് നമ്മൾ തീക്കെടുത്തിയിരുന്നത്. അഡ്വക്കേറ്റ് TB സെലു രാജ് തുടരുന്നു.
0: നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ സെക്രട്ടേറിയറ്റിലിട്ട് വരുന്ന കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് ഓടിടാൻ കഴിയില്ല, അല്ലെങ്കിൽ 6 മാസത്തേക്കൂടെ ഞങ്ങൾക്ക് സമയം തരണം, 3 മാസത്തേക്ക് സമയം തരണം എന്നൊക്കെ പറഞ്ഞുള്ള കുറേയേറെ അപേക്ഷകൾ കാണാം. ഈ പാത്രങ്ങൾക്ക് അക്കാലത്ത് പറഞ്ഞിരുന്ന വ്യാളതികൾ എന്ന, വലിയ മൺ പാത്രങ്ങൾക്കായിരിക്കാം വ്യാളതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യാളതികൾ സൂക്ഷിക്കുന്നതിന് 15 രൂപ തരൂ, 20 രൂപ തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുനിസിപ്പൽ കൗൺസിലിന്റെ കത്തുകളുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ വ്യാളതികൾ അല്ലെങ്കിൽ ഈ ബക്കറ്റുകളിൽ വെള്ളം നിറച്ചിട്ട് 3-4 തൊഴിലാളികളെ കോർപ്പറേഷൻ ഓഫീസിൽ രാത്രി വെക്കും. ഏതെങ്കിലും ഒരാൾ ഓടിക്കതച്ചിട്ട് തീപിടിച്ചു എന്ന് പറയുക ചെയ്യാം. അപ്പൊ ഇവരെന്താന്ന് പറഞ്ഞാൽ, ഈ വെള്ളം നിറച്ച ഈ വ്യാളതികൾ എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങളുമായിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുക ചെയ്യുന്നു. ഇതിന് പിന്നെ ഒരു മാറ്റം, കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവായിട്ട് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെയിൽവേ തുടങ്ങി, നമ്മുടെ ചാലിയം ടെർമിനൽസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ റെയിൽവേക്കൊരു വെള്ളം ചാമ്പുന്ന മെഷീൻ, അപ്പം അങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഷൻ ഹൗസ് ഹൗസിന്, ഈ മിഷൻ ഹൗസ് എന്ന് പറയുന്നത് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഫാക്ടറിയോടനുബന്ധിച്ച് ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അതിനാണ് മിഷൻ ഷോപ്പ് എന്ന് പറയുന്നത്. മിഷൻ ഷോപ്പുകാർക്കും ഇതേപോലെ ഒരു ചെറിയൊരു, ഇത് നിങ്ങൾ വിചാരിക്കുന്നില്ല വലിയ മെഷീനൊന്നുമല്ല, തീകെടുത്താനുള്ള വലിയ മെഷീനൊന്നുമല്ല, ഒരു സൈഫനും ഒരു ഓസും വെച്ചിട്ടുള്ള ചെറിയൊരു സംഭവം, ഇതാണ് ഇവരുടെ കയ്യിലുള്ള വലിയ സംഭവം. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ KP കേശവനന്റെ ബിലാത്തി വിശേഷം എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ബിലാത്തി വിശേഷത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 1916 ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഫയർ എഞ്ചിൻ കാണുന്നത്, ഇംഗ്ലണ്ടിൽ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ. അത് ആദ്യം പറയുന്നുണ്ട്, ഒരു മണി ശബ്ദം കേട്ടു, ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഒരാൾക്കാരൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, പിന്നെ റോഡ് ക്ലിയർ ആക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 3-4 കുതിര കെട്ടിയ വണ്ടികൾ, വെള്ളം നിറച്ച പാത്രവുമായിട്ടും പ്രത്യേക വേഷം ധരിച്ച കുറച്ച് ആൾക്കാരുമായ ഒരു 4-5 കുതിര വണ്ടികൾ വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാണ് ഫയർ എഞ്ചിൻ തീകെടുത്തതെന്ന് പറഞ്ഞ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1916 പോലും നമ്മുടെ കോഴിക്കോടൊന്നും ഫയർ എഞ്ചിൻ ഇല്ല. ഫയർ എഞ്ചിൻ ആദ്യമായിട്ട് ലോകത്ത് വരുന്ന 1905. ഇത് സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 1916 KP കേശവനൻ കണ്ട ഫയർ എഞ്ചിൻ്റെ കോലം രൂപം ഇതാണെങ്കിൽ 1905 പറയണ്ടല്ലോ. അപ്പം അത് വെറും പ്രാകൃതമായ രീതികളാണ്. പിന്നീടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഫയർ എഞ്ചിൻ.

0: തീ കെടുത്തുക എന്നത് പോലീസ് സേനയുടെയും മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ഒരു കടമയായിട്ടാണ് ജനം കരുതിയിരുന്നത്. ഇതിനായി പോലീസ് സേനയും നഗരസഭയും വാളതികകളിൽ വെള്ളം നിറച്ച് ശേഖരിച്ചു വെച്ചു. 1896 February 26 നഗരത്തിലെ പോലീസ് ഇൻസ്പെക്ടർ നഗരസഭാ ചെയർമാൻ എഴുതിയ കത്ത് തന്നെ നോക്കുക. പൊടുന്നനെ അഗ്നിബാധയുണ്ടാകുന്ന പക്ഷം ഉപയോഗിപ്പാനായി 24 വാളതികകൾ ഞങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരിക്കേണ്ടതിലേക്ക് ഉടനെ അനുവാദം തരിക. തീപിടിക്കുന്ന അവസരത്തിൽ സഹായങ്ങൾ ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി ഒരു ഡ്രൈവറെ ലോറി നിറയെ വെള്ളം നിറച്ച വീപ്പകളുമായി ഈ നഗരസഭാ ഓഫീസിൽ രാത്രി തങ്ങേണ്ടതാണെന്നും തീരുമാനിച്ചു. ഡ്രൈവർക്ക് ഓരോ രാത്രിക്കും 4 വീതം അലവൻസ് കൊടുക്കുവാനും തീർച്ചപ്പെടുത്തി. ഒരു തെരുവിൻ്റെ കഥ.
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം.
0: തുറസിൻ്റെ തുറമുഖങ്ങൾ.
1: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പെൻ പാവങ്ങാട് കോഴിക്കോട്.
3: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
5: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
4: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
9: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
8: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
1: അപൂർവ ഗാനം.

1977 എ ഭീംസിംഗ് സംവിധാനം ചെയ്ത നിറകുടം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയയുടെ സംഗീതം. 1959 എ ഭീംസിംഗ് തന്നെ സംവിധാനം ചെയ്ത ഭാഗപ്പിരിവിനൈ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് നിറകുടം. തമിഴ് പതിപ്പിലെ സമാന സന്ദർഭത്തിലുള്ള പാട്ടും പി സുശീലയാണ് പാടിയത്.

0: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി. ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: ആ മാഷേ, സുഖാണോ?
8: ആ സുഖം തന്നെ, സുഖം തന്നെ.
7: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
8: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
7: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
9: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
10: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
11: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
11: ഇനി കാഴ്ച ക്ലിയർ ആകും.
12: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
13: Who gave you permission to go out? പുറത്തു പോകാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? Who do you think you are? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ശാസനാരൂപത്തിൽ ഉള്ള ഈ ചോദ്യങ്ങളിൽ ഹു എന്ന വാക്ക് ഒരു ചോദ്യപദം അഥവാ ക്വസ്റ്റ്യൻ വേർഡ് അഥവാ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ്. ചോദ്യപദം ആയിട്ട് അല്ലാതെയും ഹു എന്ന വാക്ക് ഉപയോഗിക്കാം. റിലേറ്റീവ് പ്രൊനൗൺ ആയി ഹു എന്ന പദം പ്രയോഗിച്ചിട്ടുള്ള വാക്യങ്ങൾ കേൾക്കാം. ഹു ഇസ് യൂസ്ഡ് ആസ് എ റിലേറ്റീവ് പ്രൊനൗൺ ആസ് വെൽ. Let us hear sentences with who as relative pronoun. Lucky are those who have 3 meals a day. Divas

0: ദിവസം 3 നേരം ഭക്ഷണം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലക്കി ആർ ദോസ് ഹു ഹാവ് 3 meals എ ഡേ. ദിസ് സെന്റൻസ് ക്യാൻ ബി റീഫ്രെയിംഡ് ആസ് ദോസ് ഹു ഹാവ് 3 meals എ ഡേ ആർ ലക്കി. Students who have finished writing may submit their papers and leave the examination hall. എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പേപ്പർ സബ്മിറ്റ് ചെയ്ത് പരീക്ഷാ ഹാളിൽ നിന്നും പോകാവുന്നതാണ്. Students who have finished writing may submit their papers and leave the examination hall. Those of you who came late, go and meet the principal. നിങ്ങളിൽ വൈകി വന്നവർ പോയി പ്രിൻസിപ്പളിനെ കാണൂ. Those of you who came late, go and meet the principal. I have no idea who called me this morning. ഇന്ന് രാവിലെ എന്നെ ആരാണ് വിളിച്ചത് എന്ന് എനിക്ക് ഒരു ധാരണയും ഇല്ല. I have no idea who called me this morning. Please let me know who all are coming for the trip. ആരൊക്കെയാണ് യാത്രയ്ക്ക് വരുന്നത് എന്ന് ദയവായി എന്നെ അറിയിക്കുക. Please let me know who all are coming for the trip. My brother, who is a doctor, has settled in the United States. Doctor aya ende sahodaran United States il settle cheyidirikkunu. My brother, who is a doctor, has settled in the United States. Sheila, who was my classmate in school, is now a renowned writer. സ്കൂളിലെ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഷീല ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. ഷീല, who was my classmate in school, is now a renowned writer. Whoever, whoever, whoever, ആരായാലും എന്ന് അർത്ഥം. Whoever എന്ന് പറയുമ്പോൾ ആര് എന്നത് പ്രസക്തമല്ല. Whoever wishes to join, please come forward. ചേരാൻ താൽപ്പര്യമുള്ളവർ ആരായാലും മുന്നോട്ട് വരിക. Whoever wishes to join, please come forward. Whoever said that to you? ആരാണാവോ നിന്നോട് അത് പറഞ്ഞത്? Whoever said that to you? Whoever deserves it most should get the scholarship. ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് ആരായാലും അയാൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കണം. Whoever deserves it most should get the scholarship. I will give my property to whoever takes care of me in my old age. വയസ്സുകാലത്ത് എന്നെ പരിചരിക്കുന്നത് ആരായാലും അവർക്ക് ഞാൻ എന്റെ സ്വത്ത് കൊടുക്കും. I will give my property to whoever takes care of me in my old age. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായില്ലേ? എനിക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് ആരായാലും ഭക്ഷണം സ്വാദുണ്ടായിരിക്കണം. Whoever prepares the food, it should be tasty.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ബ്രാഞ്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിതകുമാരി വി.
6: ആയുർവേദത്തിൽ 6 ഋതുക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിലുള്ള ഒരു ഋതുവാണ് വർഷകാലം. ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ ദോഷകോപം അഥവാ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത്. വർഷത്തിലെ അതിശക്തമായ മഴ,

0: അന്തരീക്ഷത്തിലെ ഈർപ്പം, മൂടിക്കെട്ടിയ ആകാശം, സൂര്യപ്രകാശക്കുറവ് എന്നിവയെല്ലാം രോഗാണുവർദ്ധനവിന് കാരണമാകുന്നു. കൂടാതെ അഗ്നിമാന്ദ്യം അഥവാ ദഹനശക്തി കുറയാൻ കാരണമാകുകയും വാതകോപമുണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ മറ്റു കാലത്തെ അപേക്ഷിച്ച് കൂടുന്നതായാണ് കാണുന്നത്. സ്ത്രീകൾക്ക് വർഷകാലത്ത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും മൂത്രജനനേന്ദ്രിയ അണുബാധകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീകളിൽ സാധാരണയായി കാണുന്ന ആർത്തവ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്: ക്രമം തെറ്റിയുള്ള ആർത്തവം, അമിതമായ രക്തസ്രാവം, വേദനയോടുകൂടിയുള്ള ആർത്തവം, വെള്ളപോക്ക് അഥവാ ശ്വേതപ്രതരം എന്നിവ. ഇതിനെല്ലാം വൈദ്യനിർദ്ദേശപ്രകാരം മരുന്നുകൾ സേവിക്കുകയും ജീവിതചര്യയിൽ വേണ്ട മാറ്റം വരുത്തുകയും വേണം. അമിത രക്തസ്രാവമുള്ള അവസ്ഥയിൽ രക്തക്കുറവ്, ക്ഷീണം എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രക്തവർദ്ധകമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുകയും ശീതവീര്യങ്ങളായ കൂവ, ശതാവരിക്കിഴങ്ങ് എന്നിവ ചേർത്ത് കാച്ചിയ വെള്ളം, പാൽ കഷായം എന്നിവ സേവിക്കുന്നതും ചെമ്പരത്തിപ്പൂ ഇട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നതും രക്തസ്രാവം നിയന്ത്രിക്കാൻ സഹായകരമാണ്. ഉഷ്ണവീര്യങ്ങളായ ആഹാരപദാർത്ഥങ്ങൾ, എരിവ്, പുളി എന്നിവ ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. വേദനയോടുകൂടിയ ആർത്തവ സമയത്ത് അയമോദകം, ഉലുവ എന്നിവ വറുത്തിട്ട വെള്ളത്തിൽ മഹാദാനന്തരം ഗുളിക ചേർത്ത് സേവിക്കുന്നത് വേദന ശമിക്കാൻ സഹായിക്കും. ഇത്തരം ബുദ്ധിമുട്ടുമുള്ളവർ ധാരാളം പഴങ്ങളും പച്ചക്കറികളും രക്തവർദ്ധകമായ ആഹാരങ്ങൾ ശീലിക്കുന്നതും നല്ലതാണ്. കൂടാതെ സർവാംഗാസനം പോലുള്ള യോഗാസനങ്ങൾ ചെയ്യുന്നതും വേദന കുറയ്ക്കാൻ സഹായകരമാകും. അശോകാരിഷ്ടം, സുകുമാരം കഷായം, സപ്തസാരം കഷായം പോലുള്ള മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം സേവിക്കുന്നതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം കാണാറുണ്ട്. മഴക്കാലത്ത് ഈർപ്പം നിലനിൽക്കുന്നതിനാലും സൂര്യപ്രകാശം വേണ്ട രീതിയിൽ ഇല്ലാത്തതിനാലും ഫംഗസ് ബാധ പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവ ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പോക്ക് പോലുള്ള യോനിരോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുകയും ത്രിഫലാദി ചൂർണം പോലുള്ള മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകുകയും ചെയ്യുന്നത് നല്ലതാണ്. വർഷകാലത്ത് നാപ്കിൻ അഥവാ പാഡുകൾ അധിക നേരം ഉപയോഗിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ പാഡുകൾ ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുമ്പോൾ മാറ്റാൻ ശ്രദ്ധിക്കണം.
1: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ബബിത കുമാരി വി. പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്ക.
8: എല്ലാർ ഈശ്വരി പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന MP ശിവം.

0: നിങ്ങൾ കേട്ടത് എൽ ആർ ഈശ്വരി പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന എം പി ശിവ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഇന്ത്യയിലെ തന്നെ ആദ്യ വിശപ്പുരഹിത നഗരമാണ് കോഴിക്കോട്. വിശക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി വിവിധ സന്നദ്ധ സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ആരംഭിച്ച വിശപ്പുരഹിത കോഴിക്കോട് പദ്ധതിയാണ് കോഴിക്കോടിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോൾ നഗരത്തിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമപഞ്ചായത്തും ഇത്തരമൊരു സൽപ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തും സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും വിശപ്പില്ലാത്ത കുന്നമംഗലം എന്ന പേരിൽ ജൂലൈ 1 ഈ പദ്ധതി ആരംഭിച്ചു. ഇതേക്കുറിച്ച് കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സംജിത് സി വി ശ്രദ്ധയോട്.
2: ഈ ഒരു പദ്ധതി ഞങ്ങൾ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ള ഒരു ബുദ്ധിമുട്ട്, എന്റെ ഭാര്യയ്ക്ക് കണ്ണു കാണില്ല, ലോട്ടറി കച്ചവടം ആണ് എന്റെ ആകെയുള്ള മാർഗം, ലോട്ടറി വിൽക്കാത്ത ദിവസം എനിക്ക് ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം ബിജു എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ കൂടെ വന്ന് ഞങ്ങളോട് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. നമ്മളൊക്കെ ആദ്യം കരുതിയിരുന്നത് ഇങ്ങനത്തെ ആളുകളൊന്നും സമൂഹത്തിൽ ഇല്ല, ഭക്ഷണം കിട്ടാത്ത ആളുകൾ എപ്പോഴും ഉണ്ടോ എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നെങ്കിൽ അതല്ല എന്നുള്ളൊരു സന്ദേശം എന്ന മാതിരിയാണ് അന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആയപ്പോൾ നമ്മളൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അവർക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കല് മാത്രമല്ല, ഇങ്ങനത്തെ ആളുകൾ കുന്നമംഗലം പഞ്ചായത്തിന്റെ വിധങ്ങളായ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ നമ്മൾ ഹോം കെയർ നടത്തുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേഴ്സിനോട് നമ്മൾ ചോദിച്ചു.

0: ചോദിച്ചു എന്താണ് ഇതിന്റെ സ്ഥിതി. അങ്ങനെ അവർ പഠനം നടത്തിയപ്പോൾ 7 ഓളം കുടുംബങ്ങൾ ഇതേ രീതിയിലേക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു പഠനം നടത്താൻ തീരുമാനിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ ഇതേ രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇത് എങ്ങനെ നടക്കും എന്നൊരു ചിന്ത വന്നത്. അങ്ങനെയാണ് സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ പല രീതിയിലേക്ക് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അവൻ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഈ കാര്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ വിശപ്പിലെയ്ത കുന്ദമംഗലം എന്നൊരു ക്യാപ്ഷൻ മാത്രമായിരുന്നു ആദ്യം കണ്ടിരുന്നത്. പിന്നെ അദ്ദേഹമാണ് ഈ നിർദ്ദേശം വെച്ചത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ഇദ്ദേഹം എന്ന വ്യാപാരികളിൽ ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള സുലൈമാനി എന്ന് പറയുന്ന സംഭവ പരിപാടിയിലേക്ക് ഇത് പേര് മാറ്റാം എന്ന രീതിയിലേക്ക് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒരു മാറ്റം തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അടുത്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. നമ്മൾ കുന്ദമംഗലം പഞ്ചായത്തിൽ വെച്ച് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ടോക്കൺ കുന്ദമംഗലം പഞ്ചായത്തിൽ വെച്ച് മാത്രം കൊടുത്താൽ ഇത് വിജയകരമായിക്കൊള്ളുന്നില്ല. കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ബസ് കയറി കുന്ദമംഗലത്തേക്ക് വരിക എന്നുള്ളത് പ്രായോഗികമല്ല. ഈ പദ്ധതി താളം തെറ്റിപ്പോകാൻ സാധ്യത. ഞങ്ങൾ വിശദമായി പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും വലിയ മാർഗം അംഗനവാടികൾ മുഖാന്തരം, അതായത് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിൽ 46 അംഗനവാടികളുണ്ട്. ആ അംഗനവാടി ടീച്ചർമാർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പല പല സെൻസസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകളാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് മുഴുവൻ അംഗനവാടികൾ മുഖാന്തരവും ആവശ്യമായ ആളുകൾക്ക് ടോക്കൺ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല പഞ്ചായത്ത് കൗണ്ടറിൽ നിന്ന് ലഭിക്കും. അടുത്ത ഘട്ടത്തിൽ ഇതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നൽകുന്നതിനെ കുറിച്ച് നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസമായി ഇപ്പം കൊടുത്തു തുടങ്ങിയിട്ട് ഇന്നലേക്ക് 6 ദിവസമായി. ഈ 6 ദിവസവും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ നല്ല രീതിയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് 2 നേരത്തെ ഭക്ഷണവും നമ്മൾ വീടുകളിൽ ആരും വാങ്ങി വരാൻ ആളില്ലാത്ത വീടുകളിലൊക്കെ തന്നെ അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഒരു കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുന്ന ഉച്ചഭക്ഷണം എന്ന് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഏത് നേരമാണോ അവർക്ക് ഭക്ഷണം ആവശ്യമുള്ളത്, അവർക്ക് രാവിലെ വേണം ഭക്ഷണം വെച്ചാൽ ആ ടോക്കൺ കൊണ്ട് രാവിലെ കഴിക്കാം, ഉച്ചയ്ക്കാണ് അവർക്ക് ആ ഭക്ഷണം കഴിക്കേണ്ടത് വെച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കാം, വൈകുന്നേരമാണ് ഭക്ഷണം വേണ്ടത് വെച്ചാൽ വൈകുന്നേരം. ഏതെങ്കിലും ഒരു നേരം അവർക്ക് ഇഷ്ടപ്പെട്ട നേരത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള സൗകര്യം അതിന്റെ കൂടെ ഉണ്ട്. അവധി ദിവസങ്ങളിൽ അംഗനവാടി ഇതുകളൊന്നും പ്രവർത്തിക്കലുണ്ടാവില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ തലേ ദിവസം ആ ഡേറ്റ് ഇട്ടുകൊണ്ടിട്ട് നമ്മൾ ടോക്കണുകൾ നൽകുന്ന പരിപാടിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് നമ്മളൊരു മാസം കഴിഞ്ഞാൽ ഒരു റിവ്യൂ നടത്തും. ഇവരെന്തുകൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണത്തിനുള്ള സാധ്യതകളില്ല, ഏതെങ്കിലും രീതിയിലേക്ക് നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, പഞ്ചായത്തിന്റെ ഇടപെടൽ കൊണ്ട്, ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലുകൾ കൊണ്ട് എങ്ങനെയും ഇവരെ സ്വയം പര്യാപ്തമാക്കും, ഏത് കാലത്തും ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിനപ്പുറത്തേക്ക് ഏത് നിമിഷവും നിർത്തിപ്പോകാം, ആർക്ക് വേണമെങ്കിൽ നാളെ വേണ്ട തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണല്ലോ അതൊക്കെ. ഇത് വീണ് പോയാൽ അവർ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭക്ഷണം പിന്നീട് കിട്ടാതെയാകുമ്പോൾ വലിയ പ്രതിസന്ധി അവർക്കുണ്ടായേക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും കാലം കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരെ സ്വയം പര്യാപ്തമാക്കിയിട്ട് നമ്മൾ ഇവരേക്ക് തിരിച്ചു കൊണ്ടുവരിക. അവർക്ക് ഭക്ഷണത്തിന്റെ സാധ്യതകൾ നമുക്ക് ഏതെങ്കിലും തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൊഴിലുകൾ നൽകിയിട്ടോ മറ്റ് ഏതെങ്കിലും രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടോ ഒക്കെ തന്നെ അവരെ നമുക്ക് ഈ സ്വയം പര്യാപ്തമാക്കാൻ സാധ്യതയുള്ള ആളുകൾ, ബെഡ്റിഡൻ ആയിട്ടുള്ള ആളുകളെ ഒന്നും സാധിക്കില്ല, അല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പഠിച്ച് ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് ഇതുവരെ ആലോചിക്കുന്നത്. കുന്ദമംഗലത്തെ 17 ഹോട്ടലുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ഹോട്ടലുകളും ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് സന്തോഷം പകർന്നു നൽകുന്ന കാര്യമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: കുന്ദമംഗലം പഞ്ചായത്തിലെ 17 ഹോട്ടലുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമാവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് നൽകുന്ന ടോക്കണുമായി വരുന്ന വ്യക്തിക്കുള്ള ഭക്ഷണം ഇവിടങ്ങളിൽ തയ്യാറാണ്. സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് സ്വീകാർ.
2: ഇപ്പോ ഈ ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്ന ഒരു പദ്ധതി 2015 പ്രസാദ് സാറ് കളക്ടർ ആയിരുന്ന സമയത്ത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ഓപ്പറേഷൻ സുലൈമാനി വിശപ്പിരഹിത, അതല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് കോഴിക്കോട് നഗരം ബേസ് ചെയ്തിട്ടായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ആ ഒരു പദ്ധതി നിലച്ച മട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പുതിയ ഒരു സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് രൂപം കൊടുക്കുകയും അതിന്റെ ബേസ്ഡായിട്ട് കുന്ദമംഗലം യൂണിറ്റിൽ കുന്ദമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുകയും ആ പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മേഖലയിൽ നമ്മുടെ കുന്ദമംഗലം പഞ്ചായത്തിൽ ഭക്ഷണം കിട്ടാതെ ആളുകൾ, കിടപ്പ് രോഗികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ ഈ ഒരു പഠനം, ചെറിയൊരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, പ്രസിഡന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠനം നടത്തി. അതിൽ ഈ പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സ്വതന്ത്ര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് കുന്ദമംഗലത്ത് ഈ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും. അതുപോലെ തന്നെ 46

അംഗനവാടികളിൽ നിന്നുമാണ് നമ്മൾ ഈ കൂപ്പൺ വിതരണം ചെയ്യുന്നത്. അത് ഒരു നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിലും ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് രണ്ട് നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതിയാണ് വന്നിട്ടുള്ളത്. കുന്ദമംഗലത്ത് നമ്മുടെ ഹോട്ടലുകൾ 17 ഹോട്ടലുകൾ ഇതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതിയിൽ ഈ പദ്ധതി പരിപൂർണമായിട്ടും മറ്റുള്ള യൂണിറ്റുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൽ ഞങ്ങൾ ഭക്ഷണം വിളമ്പുന്നവരാണ്. അത് പണത്തിനാണ് ഭക്ഷണം വിളമ്പുന്നതെങ്കിലും ഞങ്ങൾ ഒരു ബാധ്യത, സമൂഹത്തിനുള്ള ഒരു ബാധ്യത എപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭക്ഷണമായിട്ടല്ല, ഏത് അവസ്ഥയിലും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിന് നമ്മൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അവർക്കിപ്പോൾ ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ഏതൊരു ആവശ്യത്തിനും

0: അത് പണത്തിനാണ് ഭക്ഷണം വരുന്നതെങ്കിലും ഞങ്ങള് ഒരു ബാധ്യത, സമൂഹത്തിനുള്ള ഒരു ബാധ്യത എപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭക്ഷണമായിട്ടല്ല, ഏത് അവസ്ഥയിലും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിന് നമ്മൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അവർക്ക് ഇപ്പോൾ ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ ഏതൊരാവശ്യത്തിനും നമ്മൾ കടകളിലേക്ക് വരുന്ന ആളുകളെ അത് അവരെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ അവരെ പരിഗണിക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. ഇനിയിപ്പോ ഈ പദ്ധതി വരുന്നതിന് മുമ്പേ ഒരു ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കടയിൽ വന്നിട്ട് ഒരു ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഈ കാലം എത്രയും ഒരു റിപ്പോർട്ട് ആരും ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തു വിടുന്ന ആളുകളാണ് നമ്മൾ. ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് അർഹരായ ആളുകളാണ് ഞങ്ങൾ. അതിന് ലൈസൻസും അതിനുള്ള മാനദണ്ഡങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ കച്ചവടം നടത്തുന്നവരാണ്. അപ്പോൾ സമൂഹത്തിന് ഒരു ബാധ്യത ഇതിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വരാനുള്ള ഏക കാരണം.
1: പഞ്ചായത്തിലെ 46 അംഗനവാടികളിൽ നിന്നും ഇത്തരത്തിൽ ടോക്കൺ കൈപ്പറ്റാൻ സാധിക്കും. അംഗനവാടി ടീച്ചർ നിഷ രത്നം.
2: 2026 ജൂലൈ 1 കുന്നമംഗലത്ത് കോഴിക്കോടിന്റെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അവർഗളാണ് വിശപ്പുരഹിത കുന്നമംഗലം എന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മുതൽ കുന്നമംഗലം പഞ്ചായത്തിൽ ഒരു വ്യക്തി പോലും കയ്യിൽ കാശില്ല എന്ന കാരണത്താൽ പട്ടിണിയിലാവരുത്. ഇതിനായി അംഗനവാടികളിൽ നിന്നും ടോക്കൺ കിട്ടും. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ 46 അംഗൻവാടികളുണ്ട്. ഇതിൽ ഏതിൽ നിന്നും ആ വ്യക്തിക്ക് ടോക്കൺ വാങ്ങാം. ഇതുമായി അവർക്ക് ഹോട്ടലിൽ ചെന്നാൽ കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ അതേ പരിഗണനയാണ് ഈ ടോക്കണുമായി ചെല്ലുന്ന വ്യക്തിക്കും ഹോട്ടലിൽ നിന്നും കിട്ടുന്നത്. കൂടാതെ ആ ടോക്കൺ അർഹയായ വ്യക്തിക്ക് ടോക്കണം കൊണ്ട് ഹോട്ടലിലെത്താൻ പറ്റില്ല എങ്കിൽ മറ്റൊരാൾ ചെന്നാൽ പാർസലായിട്ടും ഭക്ഷണം കൊടുക്കുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് 2 നേരത്തെ ഭക്ഷണവും അല്ലാതെ ടോക്കൺ പ്രകാരം 1 നേരത്തെ ഭക്ഷണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശപ്പുരഹിത കുന്നമംഗലം എന്ന പ്രോഗ്രാം ഒരു വേറിട്ട പദ്ധതി തന്നെയാണ്. ഇത് എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കേണ്ട ഒരു നല്ലൊരു പ്രോഗ്രാമാണ്.
1: വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതിലും വലിയ പുണ്യപ്രവൃത്തിയില്ല. മാതൃകാപരമായ ഇത്തരം പദ്ധതികൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ കേരളത്തെ തന്നെ വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാരക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
6: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
7: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223330.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ദക്ഷിണാമൂർത്തി സ്വാമി ഇണം പകർന്ന ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ ഒ എൻ വി കുറുപ്പാണ്.

0: കർണാടക സംഗീതത്തിലെ രാഗപദ്ധതി മാത്രം കണക്കിലെടുത്ത് ഇതിനെ അപഗ്രഥിച്ചാൽ ഒരുപക്ഷെ ഹംസനാദം എന്ന രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ട് അന്യസ്വരങ്ങളെല്ലാം ചേർത്ത് ചെയ്തിട്ടുള്ള ഗാനമാണ് എന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. എന്നാൽ അല്പം കൂടി ആഴത്തിൽ പഠനവിധേയമാക്കിയാൽ ഹിന്ദുസ്ഥാനിയിലെ ശുദ്ധ് സാരംഗ് എന്ന രാഗത്തിൻ്റെ സഞ്ചാരങ്ങളിലൂടെ ഗാനം പോകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനാകും. പലതരം സാരംഗുകളുണ്ട്. മിയാങ്കി സാരംഗുണ്ട്, പൂർവി സാരംഗുണ്ട്, സാമന്ത് സാരംഗുണ്ട്, വൃന്ദാവനി സാരംഗ് അഥവാ വൃന്ദാവൻ സാരംഗ് എന്ന രാഗം നമ്മൾ രാഗലയത്തിൽ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാരംഗാണ് ശുദ്ധ സാരംഗ്. ഈ രാഗത്തിൻ്റെ ആരോഹണം കർണാടക സംഗീതത്തിലെ ഹംസനാദം എന്ന രാഗത്തിൻ്റെ തന്നെയാണ്. എന്നാൽ അവരോഹണമാകുമ്പോഴേക്കും വക്രപ്രയോഗങ്ങളും അന്യസ്വരങ്ങളും എല്ലാം വന്നിട്ട് സാരംഗിൻ്റേതായിട്ടുള്ള ശൈലിയിലേക്ക് എത്തുന്നു. കാഫി ഥാട്ടിന്റെ ജന്യമാണ് ശുദ്ധസാരംഗ്. ശുദ്ധസാരംഗിൽ നിന്ന് അല്പമൊക്കെ മാറുന്ന പ്രയോഗങ്ങളും ഈ ഗാനത്തിൽ ഉണ്ടായിട്ടുണ്ട്.
1: മധുര മാം
0: എന്ന ഭാഗത്ത്
1: രീഗമപ
0: എന്ന് വന്നിട്ടുണ്ട്. ശുദ്ധസാരംഗിൽ ഇങ്ങനെ പാടാറില്ല.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: സരിയോ സരിയോ നാൻ കാതലിത്തത്.
9: ഇളയരാജയുടെ സംഗീത ജീവിതത്തിൽ ഒരേ ഈണം വിവിധ ഭാഷാ ചിത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതായി കാണാവുന്നതാണ്. 1989 പുറത്തിറങ്ങിയ അഥർവം എന്ന മലയാള സിനിമയിൽ KS ചിത്രപാടിയ പ്രശസ്തമായ ഒരു ഗാനത്തിന്റെ ഈണം തൊട്ടടുത്ത വർഷം 1990 എങ്കിട്ടെ മോദാ

എന്ന ചിത്രത്തിൽ ചെറിയ വ്യത്യാസങ്ങളോടെ ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ഇതൊരു യുഗ്മഗാനമാണ്. പാടിയത് മലേഷ്യ വാസുദേവൻ, എസ് ജാനകി. വരികൾ വാലിയുടേത്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യും. ഇന്ന്
6: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
5: അതെ, മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
7: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
5: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാ മഴ.
7: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
8: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: സാംസയുടെ മുത്തച്ഛൻ ദാമുവിന്റെ അച്ഛനെ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചതാണെന്നും ഇവിടെയാണ് താൻ ഉണ്ടായതെന്നും ദാമു പറഞ്ഞു. ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ലായിരുന്നു, മുത്തച്ഛന് ഒരു പണിക്കാരനുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 10-16 കൊല്ലം ഇവിടെ താമസിച്ചു. ഞാൻ ഇവിടെയാണ് ഉണ്ടായത്. അന്നേരം ഈ പറമ്പൊന്നും ഇങ്ങനെയല്ല. അതിനും മുൻപ് ഇത് പാടമായിരുന്നു. മണ്ണ് വെട്ടിക്കേറ്റി ചിറപിടിച്ചതാണ്. പിന്നെ പടിഞ്ഞാറ് തോട് വെട്ടുന്ന സമയത്ത് കുറേ പണിക്കാരെ നിർത്തി അവിടുത്തെ

0: മണ്ണ് ചുമന്ന് ഇടിയിക്കുകയും ചെയ്തു. അങ്ങനെയാണിത് പറമ്പായത്. സാംസ കുടിച്ചു തീർന്ന കാപ്പി ഗ്ലാസ് തിരികെ മേടിച്ചു. അതിനിപ്പോൾ ചൂടില്ല, തിരിച്ചു നടന്നേക്കാമെന്നവൻ വിചാരിച്ചു. നീ എത്രാം ക്ലാസ്സിലാ? സ്കൂളിൽ പോകുന്നില്ലേ? ദാമു ചോദിച്ചു. 8-ൽ, അടുത്ത വർഷം 9-ൽ. ഏതെങ്കിലും ക്ലാസ്സിൽ തോറ്റോ?
1: ഇല്ല.
0: അപ്പോ 13 വയസ്സ്. ദാമു ഒന്നുകൂടി അതിശയത്തോടെ സാംസയെ നോക്കി. നോട്ടം അയാൾ പിൻവലിക്കുന്നേയില്ല. വീണ്ടും അയാൾ ചുണ്ടുകൾ കൊണ്ട് എന്തോ ആശ്ചര്യ ശബ്ദം പുറപ്പെടുവിച്ചു. പണി തുടരാനായി തൂമ്പയെടുക്കാൻ കുനിഞ്ഞു. അക്കാര്യം വേണ്ടെന്ന് വെച്ച് വീണ്ടും സാംസയെ നോക്കി. ദാമു ഒരു മൺകട്ട കൂടി കയ്യിലെടുത്തു. അത് അല്പം കൂടി ദൂരേക്കെറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്നെന്ന് അയാൾ പറഞ്ഞ സാങ്കല്പിക വീടിൻ്റെ തെക്കുഭാഗത്തേക്ക്. ദേ, അവിടെയാണ്. എന്റെ നേരെ ഇളയ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ കുഴിച്ചിട്ടത്. ദാമു എറിഞ്ഞ കട്ട അവിടെ ചെന്ന് വീണു. വീണ സ്ഥലം അത്ര പോരെന്ന് തോന്നി അയാൾ ഒരു കട്ട കൂടി എറിഞ്ഞു. ദേ, അവിടെ അവിടെ തന്നെ. ദാമു പിന്നെയും സാംസയെ നോക്കി. നിന്റെ അതേ പ്രായമായിരുന്നു അതിനെന്ന് പറഞ്ഞു. കണ്ടാലും ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കും. നിറമിത്രയുമില്ല, ഇത്രയും പൊക്കം, കുറച്ചുകൂടി മെലിഞ്ഞിട്ടാണ്. അതിന് ഭയങ്കര സൂക്കേടായിരുന്നു. പോയത് നന്നായി. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആര് നോക്കാനാണ്? ദാമു അക്കാര്യം വിട്ടു. തൂമ്പായെടുത്ത് കിളച്ചു. കുളങ്കോരി കൊണ്ട് മണ്ണുവാരി മുകളിലേക്കെറിഞ്ഞു. സാംസ അയാളെറിഞ്ഞ കട്ട വീണ സ്ഥലത്തേക്ക് നോക്കി. വെറും പറമ്പ്, ഒരു ഗുണവുമില്ലാത്ത പുല്ല് കുറച്ചുണ്ട്. വെറ്റക്കൊടി കയറ്റിയിരുന്ന ഒരു മുരിക്ക് മരം അങ്ങോട്ട് മറിഞ്ഞും കിടപ്പുണ്ട്. വേറൊന്നുമില്ല. അവനത് സങ്കൽപ്പിച്ചു നോക്കി. ഇല്ല, ശരിയാകുന്നില്ല. സാംസ കാപ്പി ഗ്ലാസുമായി തിരിച്ചു നടന്നു. ചാൽ കയറിയിറങ്ങി. ഒന്ന് രണ്ട് വാഴക്കൈകൾ രസത്തിനൊടിച്ചു കളഞ്ഞു. ഷെഡിനടുത്തെത്തിയപ്പോൾ അവൻ്റെ കൂടെ മറ്റൊരാളും ഉണ്ടെന്ന മട്ടിൽ ഇലു വാലാട്ടി. തുടലിൽ കിടന്ന് ചാടി. പൊരുന്നക്കോഴി രണ്ടുപേരെ കണ്ടപോലെ ഒച്ചയിട്ടു. കാപ്പി ഗ്ലാസ് അടുക്കളയിൽ വെച്ച് തിരികെ ഇരുട്ടുമുറിയിലെത്തി സാംസ വെറുതെയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇത് ഒത്തിരി നാളത്തേക്ക്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ദിവസമായിരിക്കുമെന്ന് ചിന്തിച്ചു. അത് ശരിയുമായിരുന്നു.
2: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കുന്നതോടെ 7000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2-ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാന കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മലപ്പുറത്ത് MLA മാരുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക.

ഉണ്ടാക്കുക, രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുക, ഏകാരോഗ്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂരിൽ ലോക സുണോസിസ് ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ കളക്ട്രേറ്റ് അനക്സ് ഹാളിൽ ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞ കണ്ണൂർ ചക്കരക്കൽ ഇരിവേരി സ്വദേശി ഷാനവാസിൻ്റെ മൃതദേഹം ഇന്ന് ഖബറിൽ നിന്നും പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചത് എന്ന കുടുംബത്തിൻ്റെ ഹർജിയെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ 1-4 അമേരിക്കയെയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

ഇരുട്ടിന്റെ കരിമഷി അലിഞ്ഞു തുടങ്ങി. ഉദയപ്പൊൻ തറയേറി ദേവകന്യക സൂര്യതമ്പുരുമീട്ടി. കിഴക്കിന്റെ മുഖത്ത് കുങ്കുമവർണം പടർന്നു. നന്മ മാത്രമറിയുന്ന ഗ്രാമം നിളയിൽ മുങ്ങിത്തോർത്തി നിൽക്കുമ്പോൾ മഞ്ഞുകൂടിയുടുത്ത പൊൻവയിലും വെള്ളിച്ചാമരം വീശുന്ന വെൺമുകിലും നിറച്ചാർത്തുകളായി. എത്ര കണ്ടാലും അനുഭവിച്ചാലും മതിവരാത്ത ഈ മനോഹര ദൃശ്യം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി നമുക്കായി പകർത്തിയത് ഗിരീഷ് പുത്തഞ്ചേരി. ജോൺസന്റെ ഈണം, മനസ്സിന്റെ വാതിൽപ്പുറങ്ങൾ തേടി യേശുദാസിന്റെ നാദപ്രവാഹം, സൗമ്യം, ദീപ്തം, സുന്ദരം.

0: ശങ്കിൽ മുഴങ്ങുന്ന
1: ശംഖുലിയിൽ മുഴങ്ങുന്ന വരമന്ത്രധ്വനി കേട്ട് മിഴി തുറന്ന് ഉണരുകയാണ് പുലരി. ഗ്രാമത്തിൻ്റെ നന്മകൾ പാടി ചിറകടിച്ചുയരുന്നു വെയിൽപ്പറവകൾ. പൊൻസൂര്യനും വെൺമേഘവും മാരിവില്ലും തീർക്കുന്ന വർണ്ണക്കാഴ്ചകൾ കാണാൻ മനസ്സിൽ മായക്കണ്ണാടി മെനഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. പഞ്ചലോഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി മനോജ് കുമാർ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഇനി 8:15 കേൾക്കാം മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
8: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am VC Pramod. The headlines. Prime Minister Narendra Modi to hold talks with Indonesian President Prabowo Subianto in Jakarta today to provide fresh momentum to comprehensive strategic partnership between the two countries. Home and Cooperation Minister Amit Shah says Cooperation Ministry infused new energy into lives of nearly 30 crore people over the past 5 years. Pakistan occupied Kashmir protesters issue 48-hour ultimatum to Islamabad. Warn of grand and final action on July 9th if demands are not met. India secure 20 medals including 4 gold at under-20 Asian Wrestling Championships in Pattaya. And Spain book place in FIFA World Cup quarterfinals with a dramatic 1-0 victory over Portugal. Belgium beat US 4-1 to enter the quarterfinals. Prime Minister Narendra Modi will hold talks with Indonesian President Prabowo Subianto in Jakarta today. Mr. Modi arrived in Jakarta yesterday on a 3-day state visit at the invitation of Indonesian President. In a special gesture, President Prabowo personally received the Prime Minister at the airport. Indonesian Air Force fighter jets escorted the Prime Minister's aircraft after it entered Indonesian airspace. More from our correspondent.
9: Describing the welcome as deeply touching, Prime Minister Modi said he looked forward to holding discussion with President Prabowo to impart fresh momentum to the India-Indonesia Comprehensive Strategic Partnership, which was established during his 2018 visit. Prime Minister Modi praised the rich cultural performances presented during his arrival in Jakarta, saying they reflected the deep civilizational, cultural and spiritual ties shared by India and Indonesia. The Prime Minister also appreciated a Bharatanatyam performance by Samana Vaya group comprising Indonesian students. The Prime Minister witnessed a series of performances. These include Indonesia's iconic Wayang Kulit shadow puppetry depicting the Ramayana, a Bharatanatyam recital by Indonesian students, and a devotional Buddhist dance paying homage to the triple gem, Sri Ratna. Expressing gratitude to the Indian community, the Prime Minister said he was touched by the warm reception accorded to him in Jakarta. Prime Minister Modi received an enthusiastic welcome from the Indian

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. ശില്പി വി കെ രാജന്റെ കലയും ജീവിതവും തുടർന്ന് കേൾക്കാം.
2: ആദ്യം തിരുവനന്തപുരത്ത് അങ്ങനെ

വർക്കൊന്നും പറയാൻ പറ്റില്ല, തോന്നിയതൊക്കെ ചെയ്യുന്ന ശീലമായിരുന്നു. അതെന്നുവെച്ചാൽ ഇപ്പോൾ എന്ത് കിട്ടിയാലും അത് ശില്പാക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ അക്കാഡമിക് രീതി ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഡിഗ്രി ലെവലിൽ പോയിരുന്നത്. ഇതിൽ കുറച്ച് വർക്കുകൾ നല്ലതുണ്ട്. ഞാൻ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഈ സീഡ് പോലെ രണ്ട് ഫേസ് വെച്ച് വായു തുറന്നുള്ള സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബറോഡ എത്തുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഫിഗറേറ്റീവിലേക്ക് തന്നെ തുടങ്ങുന്നുണ്ട്. അന്ന് എല്ലാവരും ഫിഗറേറ്റീവ് അങ്ങനെ നമ്മളൊരു രീതിയിൽ ചെയ്യുമല്ലോ. അത് ഈ ഗ്രാമത്തിൻ്റെ പോർട്രേറ്റുകളെല്ലാം മുഴുവൻ ചെയ്തിരുന്നത് ജനങ്ങളുടെ. അത് കഴിഞ്ഞ് ജപ്പാനിലെ വർക്ക് മുതലാണ് ഈ അബ്സ്ട്രാക്ഷൻ തുടങ്ങുന്നത്. കാവടി ചെയ്തു, ആ കാവടിയിൽ ഫിഗർ ഉപേക്ഷിച്ചു, പിന്നെ തുടങ്ങിയിട്ടാണ് ഈ അബ്സ്ട്രാക്ഷനിൽ എത്തുന്നത്. ആ ലെവലിൽ മുഴുവൻ ഈ അബ്സ്ട്രാക്ഷൻ വരുന്നത് എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ കൂടി മനുഷ്യരായിട്ട് അടുക്കുന്നത് ഫോമാണെന്ന് തോന്നുന്നു. ഫിഗർ വിഷ്വലി കാണുന്ന ഒരു ഇത് മാത്രമല്ല, അത് വിട്ട് നമുക്കൊരു ഇൻറ്റിമേസി പലപ്പോഴും. ഇപ്പം നമ്മൾ ശിവലിംഗം കാണുമ്പോഴുള്ള ഒരു ഇൻറ്റിമേസി നമുക്ക് ഭയങ്കരമാണ്. ചില പില്ലർ കാണുമ്പോഴുള്ള ഒരു ഇൻറ്റിമേസി ഭയങ്കര. ഇപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫോം തന്നെ എനർജി ഫോമാണ്. ആ ഫോമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഫോം പണ്ട് അവർ കൺസീവ് ചെയ്തത്. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള കൺസീവ് ചെയ്തത് പണ്ടത്തെ ശില്പിയിൽ ആ കാര്യത്തിൽ വളരെ ഫോമിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതേപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ഈ സാഞ്ചിയിലെ ഒരു മതിലുണ്ട്, ആ മതിലുകൾ ഇങ്ങനെ ഇതാണ് വളരെ മോഡേണായിട്ട് ചെയ്തിട്ടുള്ളത്. പില്ലർ വെച്ച് നമ്മൾ ഈ മുളയുടെ അഴി വെച്ച് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സോപാനം നോക്കിണ്ട്, അമ്പലത്തിലെ സോപാനങ്ങൾ അത് എന്ത് ഭയങ്കര മനോഹരമാണ് സോപാനം ചെയ്തിട്ടുള്ളത്. എല്ലാം വളരെ വളരെ ഡിഫറൻറ്റും വളരെ വളരെ മനോഹരമാണ് ചെയ്തിട്ടുള്ളത്. ഫോമിനെ കുറിച്ചുള്ള സ്റ്റഡി ഉള്ളതുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്. അപ്പം അത് എനിക്ക് ആ ഫോമിൻ്റെ സ്റ്റഡി എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതാണ് ഈ അബ്സ്ട്രാക്ഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അമ്പലങ്ങൾ യാത്ര, എനിക്ക് അമ്പലം ഇഷ്ടമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും. പിന്നെ അത് നമുക്കത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് യുക്തിവാദം എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ. ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ മനുഷ്യണ്ടാക്കിയ ദൈവത്തിനെ വിശ്വസിക്കാം. മനുഷ്യണ്ടാക്കിയ ദൈവമുണ്ട്, അല്ലാതൊരു ദൈവമില്ല. കാരണം നമ്മൾ പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത മനുഷ്യന്മാരാണ്. പിന്നെ ദൈവത്തിനെ വെച്ചിട്ടെങ്കിൽ അവർക്കൊരു ശക്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ ആവശ്യം വേണ്ടിയിട്ട് ഈ സെമിറ്റിക് മതങ്ങളിലും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യൻ ഇതിൽ ദൈവത്തില്ല. നമ്മൾ ഗീതയിലൊന്നും ദൈവമില്ല. ഉള്ളിൻ്റെ ഉള്ളായ ഉള്ളെന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ സങ്കല്പമില്ല. പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളാണ് ദൈവം കൊണ്ടുവന്നുള്ളത്. ജാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ നമ്മൾ വളരെ ഫ്രീ ആയുള്ള ആൾക്കാരായിരുന്നു. അവന് അയിത്തം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങളാണ്. കാരണം പുരോഹിത വർഗ്ഗങ്ങൾക്ക് നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളിൽ നിന്ന് മുഴുവൻ അത് പതുക്കെ ആൾക്കാരിൽ നിന്ന് മാറി മാറി വരുന്നില്ലെന്ന് വിചാരിക്കാം. അത്രയേ ഉള്ളൂ. ജപ്പാനിലും ഞാൻ 3 പ്രാവശ്യം പോയിട്ട് 3 വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റു രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. അപ്പോഴേക്കും ഈ പ്രായം അനുസരിച്ച് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എളുപ്പമല്ല. അന്നൊക്കെ പോകുമ്പോൾ ചെറിയ പ്രായമല്ലേ, 10-30കളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്നാൽ പിടിച്ചോന്ന് കഴിഞ്ഞാൽ തുടക്കാനുള്ളൊരു ഇതുണ്ട്. ഇന്നിപ്പോൾ അത് നടക്കില്ല. അവിടുത്തെ ആൾക്കാരെ എനിക്കറിയാം, പല ആൾക്കാർ സ്കൾപ്റ്റേഴ്സിനെ അറിയാൻ എനിക്ക്. അവർ ചിലപ്പോൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഒരുപാട് സ്കൾപ്റ്റേഴ്സ് ഇന്ത്യയിൽ ഗ്രാനൈറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജശേഖർ നായർ ഗ്രാനൈറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ വെങ്കട നായക് എന്നുണ്ട് ഒറീസയിലെ, അയാളുടെ ഭാര്യ നിവേദിത ഗ്രാനൈറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ഈ ഫോമിൻ്റെ പ്യൂരിറ്റി അല്ല അവർക്ക് പ്രശ്നം. അവർ ഡിസൈനാണ് ചെയ്യുന്നത്, വെറും ഡിസൈൻ. അതൊരു സ്കൾപ്ചർ എന്നുള്ളൊരു നമ്മളെന്താ പറയുക, നമ്മുടെ ശില്പങ്ങൾ ആസ് ഇറ്റ് ഈസ് കാണുന്ന പോലെയല്ലല്ലോ. ഒരു യൂറോപ്യൻ ശില്പത്തിൻ്റെ ഒരു കഷ്ണം വോൾഫിനിട്ടാൽ ഉൾഫ് ഓടി വരുന്ന റിയലിസം ഉണ്ട്. പക്ഷെ നമ്മുടെ ശില്പങ്ങൾക്ക് ആ റിയലിസം അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു നമ്മളെ ബ്രെയിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ശില്പങ്ങൾക്ക്. അതാണ് അതിൻ്റെ ഗ്രേറ്റ്നെസ്. അത് പലവരിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. രാജസ്ഥാനിൽ ചെയ്തിട്ടുണ്ട്, ഒറീസയിൽ ചെയ്തിട്ടുണ്ട്, ഗോളിഗറിൽ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്, മദ്രാസ് ചെയ്തിട്ടുണ്ട്. ആ വർക്കുകളെന്ന് വെച്ചാൽ പലതും പല ടൈപ്പിലാണ് പോയതല്ലേ. ഇവരൊക്കെ ചിലയെങ്കിലും മാർബിളാണ് ചെയ്തത്. ഇപ്പോൾ ഒറീസയിൽ ലാറ്ററൈറ്റ് ചെയ്തിരുന്നത്, ഗുൽബർഗയിലും ചുനാർ റെഡ് സ്റ്റോൺ, ബാംഗ്ലൂർ മാർബിളാണ് ചെയ്തിരുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ പലപ്പോഴും പല ടൈപ്പാണ്. ഗ്രാനൈറ്റ് ശരിക്കും കേരളത്തിലാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പോൾ അതിന് ഗ്രെയിൻസ് നോക്കും ഗ്രാനൈറ്റിൻ്റെ, പിന്നെ അത് തട്ടി നോക്കും. ഒരു സൈഡ് തട്ടി കഴിഞ്ഞിട്ട് ശബ്ദം നമ്മൾ നോക്കും. നല്ല നാദമാണെങ്കിൽ, ശബ്ദമുള്ള ഗാംഭീര്യമുള്ള നാദമാണെങ്കിൽ നമ്മൾ പഴയ ആൾക്കാർ പറയുക ഈ പുരുഷൻ സ്ത്രീ നവംസം എന്നൊക്കെ പറയുന്നത്. അതിന് നമ്മൾ പുരുഷ ഇതെന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ശരീരം ഉണ്ടാക്കുമ്പോൾ അതിന് ഡെക്കറേഷൻസ് ആവശ്യമില്ല. അപ്പം പിന്നെ പില്ലർ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും, സോപാനം ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അധികം ഡെക്കറേഷൻസ് ഇല്ല. കുറച്ചൊന്നും മൈൽഡായി സ്റ്റോൺ, സ്ത്രീ സ്റ്റോൺ എന്നാണ് പറയുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാസിയൊക്കെ ചെയ്യാൻ ഒരുപാട് ഡെക്കറേഷൻ ഉണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ കുറച്ച് മൈൽഡ് സ്റ്റോണാണുള്ളത്. പിന്നെ നമ്മംസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ തറകെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കല്ലുകൾ, അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയാണ്.
നമ്മുടെ മാത്തമാറ്റിക്സ് ഒക്കെ എളുപ്പം മനസ്സിലാവുന്ന ഭാഷകളല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനെങ്കിൽ 225 225 എളുപ്പമാണ്, അപ്പുറത്ത് 25 2 4 ഒരു 2 കൂട്ടി 625 സിമ്പിളാണ്.

പഠിക്കാൻ. അതേപോലെ എല്ലാ മാത്തമാറ്റിക്സും വളരെ സിമ്പിളാണ്. പെരുക്കങ്ങൾ വളരെ സിമ്പിളാണ്. പെരുക്കുണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം മനസ്സിലായില്ലേ. കോഴിക്കോട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഒരു മെക്കറ്റ് സാധനം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ബീച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ വർക്ക് ഇതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ തോന്നിയത്. ബീച്ച് ഇങ്ങനെ വളരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലം, ബീച്ചിൽ നിന്ന് കാണുമ്പോഴും അതിന് നമ്മൾ ആ ബീച്ചിന് ഇങ്ങനെ ചെറിയൊരു മൊമെൻ്റ് ഉണ്ട്. തിരകൾ വന്ന് ഫുള്ള് തിരിയുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ അതൊരു കൊണ്ടുവരാൻ പറ്റിയത് ആ വർക്കാന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ കാരണം. പിന്നെ ഇത് സിംഗിളായിട്ട് നിൽക്കല്ലേ, കടലിങ്ങനെ പരന്നതും ഇത് നേരെ വെർട്ടിക്കലും, അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗസാക്ക് ചെയ്യാനായിട്ട് പലരടുത്തും പറഞ്ഞപ്പോൾ പലർക്കും ധൈര്യമില്ലേ ഗസാക്ക് എന്ന് അവർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മറ്റേ ബാസ്റ്റൻ ബംഗ്ലാവിൽ ഞാനും ജോൺസ് മാത്യു, ഹോജിമിൻ, ജോസഫ് കൂടി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പരിപാടി പറയാണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ചെറിയ സഹകരിക്കാം. പിന്നെ ഇവരാണെങ്കിൽ ഇവർക്ക് ഈ ഗ്രാനൈറ്റ് ശില്പം പഠിക്കാനുള്ള ഭയങ്കര താല്പര്യത്തിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോൺസും ജോസഫും ഹോജുമിനും ഒറ്റയ്ക്ക് അവർക്ക് ശില്പം ചെയ്യാൻ തുടങ്ങി അവർക്ക്. കാരണം അതിൽ 10 130 സ്റ്റോണാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഒറ്റ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരും മാറി മാറി ചെയ്തിട്ടുണ്ട് പലതും. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ശില്പം ചെയ്ത് ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരം, ഒരു യാതൊരുവിധ രക്ഷയില്ലാത്ത സ്ഥലമാണ്. കാരണം നമ്മൾ ആധുനിക കാലത്ത് കൾച്ചറലി സിവിലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം പുറത്ത് മാത്രമേ സിവിലൈസേഷൻ ഉള്ളൂ, ഉള്ളിലില്ല സാധനം. ചിത്രവും ശില്പമൊന്നും ഇവിടെ ഈ ജനങ്ങൾക്ക് ആവശ്യമില്ല. ഇതൊരു ആർട്ടിസ്റ്റിനൊരു വർക്ക് വാങ്ങി ഈ ഡെയിലി കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ജപ്പാനിലൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാൻ തന്നെ ഒരു സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ വരയ്ക്കും, തുള്ളിച്ചാടാനുള്ള സ്പേസ് ഉണ്ട്, മണലിൽ തുള്ളിച്ചാടും, അതിന് സ്പേസ് ഉണ്ട് അവർക്ക്. അതേപോലെ തന്നെ അവർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഫാക്കൾട്ടി തന്നെ ഉണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനൊരു ഫാക്കൾട്ടി ഉണ്ട്. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് തന്നെ പ്രാക്ടീസ് ഉണ്ട്. നമ്മളവിടെ എഡ്യൂക്കേഷനിൽ ഈ കലയ്ക്കോ അതേപോലെ ഈ സ്കിൽഡ് വർക്കിനോ യാതൊരു ഫാക്കൾട്ടി കൂടെ ഇല്ല. ശരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടണം. ഇപ്പം നമുക്ക് എഴുത്തും വായനയും അറിയുള്ളൂ, എഡ്യൂക്കേഷൻ ഇല്ല. അത് വരുമ്പോൾ പതുക്കെ മാറുന്ന വിചാരിക്കുക. എനിക്കൊരു കുറച്ച് പ്ലാന്റേഷൻ ഉണ്ട്, റബ്ബർ തെങ്ങ്. അപ്പോൾ ഞാനവിടെ എൻ്റെ സ്റ്റുഡിയോ അവിടെയാണ് ശരിക്കും. അപ്പോൾ അവിടേക്ക് ബസ്സോ അല്ലെങ്കിൽ ഒരാൾക്ക് നടന്നു വരാൻ അത്ര എളുപ്പമല്ല. കാരണം മൗണ്ടിൻ്റെ മുകളിലാണ്, വെസ്റ്റേൺ ഗാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്, ഞാമ്പല്ലൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ. അപ്പം ഞാൻ രാവിലെ ഞാൻ ജീപ്പിൽ പോകും, ഞാൻ വർക്ക് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ് റൊട്ടീൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു ബഷീറിൻ്റെ പ്രതിമ ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം ആക്കി വെച്ചിട്ട് ഞാൻ എനിക്ക് വയറ് വെറുത്തിട്ട് ഡോക്ടറെ കണ്ട് പറഞ്ഞു അത് ലിവർ കംപ്ലയിൻ്റ് ആണ്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം ഞാൻ ഗ്രാനൈറ്റ് പിന്നെ ചെയ്ത് ഇവിടെയാണ് ചെയ്തത്, കൊല്ലത്തൊരു വർക്കിൽ. അപ്പോൾ എനിക്ക് കൊല്ലത്തൊരു വർക്കിൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ തൃശ്ശൂരൊരു വർക്ക് ചെയ്തിരുന്നു, അതിനും അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വർക്കിൽ ഞാൻ കല്ലുമ്പോൾ തൊട്ടിട്ടേ ഇല്ല, കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്ത് കൊടുത്ത് അവരോട് കറി ചെയ്യാനാണ് കട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ഈ വുഡ് തുടങ്ങിയത്, വുഡിൽ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ എനിക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ഷെഡുണ്ട്, ആ ഷെഡിൽ ഞാൻ ഷെഡിന് സ്റ്റുഡിയോയ്ക്ക് മാറ്റി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാപ്പാട് കഴിക്കാനുള്ള കാശ് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അതില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ മുഴുവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗതിയില്ലാത്ത പോലെയാണ് ജീവിക്കുന്നത്. കൂലിക്ക് പണിയെടുക്കുന്നവരും അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് വളരെ ദുഃഖകരമായുള്ള കാര്യമാണ്. നമ്മുടെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ ഉള്ള ഒരു വിഭാഗം ആൾക്കാർ, ഈ വലിയ കലാപ്രേമികള എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ആർട്ടിസ്റ്റുമാരെ പറ്റിക്കാനുള്ളവരാണ്. അങ്ങനെയും എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ഞാൻ പറയുന്നുണ്ട്. കാരണം ആൾക്കാരെ വ്യക്തി ഹത്യ വേണ്ടെന്ന് ചെയ്ത് ഇനി ജനങ്ങളിലൂടെ അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കണം. കലാകാരന്മാർ മാത്രം വിചാരിച്ച് നടക്കില്ല, ഗാലറികളോ അതുപോലെ ആൾക്കാരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആർട്ടിസ്റ്റിനും അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് നടക്കുന്ന വെച്ചാൽ ഗവൺമെൻറ് അങ്ങനെ ബോധമുള്ളൊരു ഗവൺമെൻറ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ അരാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ്, കക്ഷി രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് കലയൊന്നൊരു പ്രശ്നമേ അല്ല. രാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പിന്നീട് ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് വളരാൻ ചാൻസ് കൂടുതലാണ്. ഇതില്ലെങ്കിൽ അയാൾക്ക് വേറെ സൈഡ് വർക്കുകൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലോകത്ത് പല ആൾക്കാരും പല സ്കൾപ്റ്റേഴ്സും നിലനിൽക്കുന്നത് അവർ വേറെ വർക്ക് ചെയ്തിട്ട്. നോർവേയിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ കുണൂട്ട് എന്നുള്ള പേര്. ആ കുണൂട്ട് ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ അയാൾ ട്രക്ക് ഡ്രൈവറായാലും സ്കൾപ്റ്ററാണ് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സ്കൾപ്ചറിൻ്റെ കാര്യം വരുമ്പോൾ അയാൾ അത് ഉപയോഗിച്ചിട്ട് ഇതിൽ വരുന്നു. പിന്നെ ഒരു ജപ്പാനിലൊരു സ്കൾപ്റ്റർ കുക്കാണ്, ഹോട്ടലിലെ കുക്കിംഗ് നടത്തി കഴിഞ്ഞിട്ട് ശില്പം ചെയ്യുന്നു. അങ്ങനെ ഇത് ഇവിടെ മാത്രമല്ല, നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയും ഉണ്ട് ആർട്ടിസ്റ്റുമാർ. പിന്നെ അപൂർവം ഈ വലിയ ആർട്ടിസ്റ്റുകാർക്ക് മാത്രമാണ് വർക്ക് വിറ്റ് ജീവിക്കാൻ പറ്റുന്നത്. വളരെ ഡിഫറൻ്റായ നിലയ്ക്ക് പോകുന്ന പല ആർട്ടിസ്റ്റുമാർക്കും പറ്റും.

0: ചിലപ്പോൾ ഇനി കൊണീഷ്യേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ വർക്ക് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ക്വാളിറ്റിയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അത് നോർത്തിലുണ്ട്, കേരളത്തിലില്ല. പിന്നെ നമ്മൾ പിന്നേലിറക്കണം, അതിന് താല്പര്യമില്ല. പിന്നേലിറങ്ങുന്ന കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് വർക്കില്ലാതെ. ഇപ്പോൾ വർക്കിൻ്റെ ഒരു എന്താ പറയുക, സൗന്ദര്യ അല്ലെങ്കിൽ ലാവണ്യ സങ്കല്പം ഇല്ലാണ്ട് പോകും. പിന്നാലെ എന്ന് പറഞ്ഞാൽ ഇത് അത് ഒരർത്ഥത്തിൽ നല്ലതാണ് പിന്നാലെ. കാരണം പുതിയ ആർട്ടുകൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പെട്ടുപോയ കുറേ കുട്ടികളുണ്ട്. പിന്നാലെയാണ് ശരിയെന്ന് പറഞ്ഞത്. നമ്മളുടെ ആർട്ട് ശരിക്കും നമ്മളുടെ പൂർവികർ ചെയ്തതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ആർട്ട് നിലനിൽക്കില്ല. നമ്മളിപ്പോൾ സാഞ്ചിയിലും കണാറക്കയിലും മറ്റേ മധുരയിലും മഹാബലിപുരയിലും അത് അവരുണ്ടാക്കിയുള്ള ഒരു വലിയ ഒരു സമ്പത്തുണ്ട്, കലാസമ്പത്തുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ചിത്രകാരന്മാർ അതും ഉണ്ടാവില്ലേ.
1: ഇതുവരെ കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ.

0: കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: ആർട്ട് കഫേ.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: 103.6 റിയൽ FM-ൽ ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം അരുൺ മുരളീധരൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇനി കേൾക്കാം ജയ് ഭീം എന്ന ചിത്രത്തിനു വേണ്ടി ശരത് സന്തോഷ്, അപർണ ഹരികുമാർ എന്നിവർ പാടിയ ഗാനം.

0: സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഹവാകർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
4: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം.

0: ശേഷം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗം കൊച്ചിയിൽ തുടങ്ങി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. നാളെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ ക്രമക്കേട് ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണ റിപ്പോർട്ട് 1 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. കുടുംബശ്രീ പുനർജ്വാല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരമായ ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്താനും വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോകിനേനി യാശുവിന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. ദാനം ചെയ്ത ഒരു വൃക്ക തിരുവനന്തപുരത്തു നിന്നും അതീവ ജാഗ്രതയുടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോട് എത്തിച്ചു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാലിലെ വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി ക്വാർട്ടറിൽ ഓസ്ട്രേലിയയുടെ അലക്സ് ഡി മിനൌറിനെയാണ് ഫ്ലാവിയോ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിൽ നിന്ന് നിത്യമാമൻ, കപിൽ കപിലൻ എന്നിവർ പാടിയത്. അജീഷ് ദാസിന്റെ വരികൾക്ക് അശ്വനാര്യന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ശ്രേയ ജയദേവ് പാടിയ ഗാനം, ചിത്രം ഗോൾഡ് കോയിൻ, പി എസ് റഫീഖിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഗണഭാരം തുടർന്ന് കേൾക്കാം ബി എം എച്ച് ആരോഗ്യ ജാലകം സ്പോൺസേർഡ് പരിപാടിക്ക് ശേഷം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദിനി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം കൂർക്കം വലിയാണ്. അതുപോലെ തന്നെ ഉറക്കത്തിലുള്ള ഞെട്ടൽ, ഉറക്കത്തിൽ ഞെട്ടൽ, അതായത് ഒരു പാനിക് അറ്റാക്ക് മാതിരി ആരോ നമ്മെ ശ്വാസം മുട്ടിച്ച് ഒരു ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന പോലെയാണ് പലരും വന്ന് പറയാറുള്ളത്. അപ്പോൾ അതും ഈ ഉറക്കത്തിലുള്ള ഞെട്ടലും ഒരു പാനിക്കിൻ്റെ സിംറ്റംസും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. വളരെ ചുരുക്കം ആൾക്കാരിൽ അപസ്മാരത്തിൻ്റെ പ്രശ്നം, രാത്രി കാലങ്ങളിൽ മാത്രം വരുന്ന അപസ്മാരത്തിൻ്റെ പ്രശ്നവും ഈ സ്ലീപ്പ് അപ്നിയ എന്നുള്ള രോഗാവസ്ഥയുടെ ലക്ഷണമാവാം. ഇത് രാത്രി ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ലീപ്പ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തായിരിക്കും, രാവിലെ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം, ക്ഷീണം വരും. രാവിലെ എത്ര സമയം ഉറങ്ങി എഴുന്നേറ്റാലും രാവിലെ ആവുമ്പോൾ ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ലക്ഷണം. അതുപോലെ തന്നെ പകൽ മുഴുവനും നമുക്ക് അകാരണമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, അതൊക്കെ ഇതിൻ്റെ ലക്ഷണമായേക്കാം. അപ്പോൾ ഒരു പ്രത്യേകിച്ചും നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്ന ആൾക്കാരിൽ, അതായത് മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഈ പകൽ ഉറക്കം ഒരു വില്ലനായി തന്നെ മാറിയേക്കാം. കാരണം മെഷീനറി ഉപയോഗിക്കുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാനും, അതുപോലെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമായിട്ട്, ജീവന് തന്നെയും അപകടം വരുന്ന രീതിയിൽ ഇതൊരു പ്രശ്നമായേക്കാം. അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു ഇതാണ്, മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധാരണ ആക്റ്റീവായി ഇരുന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരിക, ഉറക്കം തൂങ്ങിപ്പോവുക. അപ്പോൾ രാവിലെ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോകുന്ന പല ആൾക്കാരും, അത് പ്രായമുള്ള ആൾക്കാരിൽ അത് വളരെയധികം കൂടുതലാണ്. പലപ്പോഴും ഇത് എൽഡർലി ആൾക്കാരിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു രോഗലക്ഷണവുമാണ്. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ഈയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല കൂർക്കം വലിയുടെ പ്രശ്നം. അതായത് കൂടെയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്തതും അല്ലാതെ നമുക്ക് പകലുള്ള ഉറക്കവും ക്ഷീണവും മാത്രമല്ല ഈ കൂർക്കം വലി അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയയുടെ പ്രശ്നങ്ങൾ. ഇത് ലോങ് ടേമിൽ വളരെയധികം രോഗങ്ങളുടെ കാരണമായി ഈ സ്ലീപ്പ് ആപ്നിയ മാറിയേക്കാം. അത് പണ്ട് കാലങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്തിടെയായിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതലായി നടക്കുകയും അതിനെക്കുറിച്ചുള്ള അവബോധം പലരിലും ഉണ്ടായി വരികയും ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേമിൽ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഈ സ്ലീപ്പ് ആപ്നിയ കൊണ്ട് വരാൻ സാധ്യതയുള്ളത്? ഒന്ന്, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ തുടങ്ങിയ രോഗങ്ങൾ വളരെയധികം കോമൺ ആയി ഇവരിൽ കാണപ്പെടുന്നു. അത് ഒരു ഭാഗം, ഒരു പെർസെൻറ്റേജ് വരെ ഇത് ഒബീസിറ്റിയുമായും റിലേറ്റഡ് ആയിരിക്കാം. കാരണം ഒബീസിറ്റി ഉള്ളവർക്കാണ് നമുക്ക് സ്ലീപ്പ് ആപ്നിയ കാണുന്നത്. അവരിൽ തന്നെയാണ് നമ്മൾ ഈ ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയ അസുഖങ്ങളും വളരെ കോമൺ ആയി കാണുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു ഹൈപ്പർടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷറിന് വേണ്ടി, ബി പിക്ക് വേണ്ടി നമ്മൾ രണ്ടോ അതിലധികമോ മരുന്ന് കഴിച്ചാണ് നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ കൂർക്കം വലി അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ. ഈ പറയുന്ന കൂർക്കം വലി

0: വലിയ സിഗ്നിഫിക്കൻ്റ് ആയി ഇല്ലെങ്കിൽ പോലും നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരാൻ, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതിൻ്റെ ഒക്കെ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ഇപ്പോഴത്തെ പഠനങ്ങളിൽ കാണുന്നത് ഈ സ്ലീപ്പ് അപ്നിയ തന്നെയാണ്.
1: ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനഭാരം തുടരുന്നു. ഇനി കേൾക്കാം മാതംഗി അജിത് കുമാർ പാടിയ ഗാനം. ചിത്രം കൈലാസത്തിലെ അതിഥി. കെ ജയകുമാറിൻ്റെ വരികൾ, വിജയ് ചമ്പത്തിൻ്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: അരുൺ വെൺബാല, രാജലക്ഷ്മി, സോഹൻ റോയ് എന്നിവർ പാടിയ ഗാനം ചിത്രം കർണിക. ഈ ഗാനത്തിന്റെ രചന സോഹൻ റോയ്, സംഗീതം അരുൺ വെൺബാല.

ഗാനോപഹാരം 103.6 റിയൽ FM.

0: പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ ജോർജ് പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സാമൂഹ്യ രംഗത്തും തന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സു തുറക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച കയ്യോപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എനിക്ക് ഈ പ്രായമായ ടീച്ചേഴ്സൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ഒരു ടീച്ചർ പുതിയ പാലത്താണ്. ആ ടീച്ചറിൻ്റെ പിന്നെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഏതോ ഒരു ലേഡിയാണ്, ആരാന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറിൻ്റെ ഒരു ഫ്രണ്ടാണ്, പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ അവരെന്നെ അകത്ത് കയറ്റിയില്ല. ഞാൻ എന്നിട്ട് ജനലിൽ കൂടെ പോയി നോക്കി, അപ്പോൾ ടീച്ചറുണ്ട്, ഒരു കട്ടിലിൽ ഒന്നുമില്ല, ഒരു ഡയപ്പറും ഒരു ബ്ലൗസും മാത്രം ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നു. എന്നെ കണ്ടപാടെ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. പക്ഷേ ആ ലേഡി എന്നെ അകത്ത് കയറ്റിയില്ല. അപ്പോൾ ഞാൻ എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമായി. അവർ ഉണങ്ങിയ ഉപ്പുമാവാണ് ടീച്ചർക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ടീച്ചറാണെങ്കിൽ ആ മാഷ് മരിച്ചുപോയി, മക്കളില്ല, കുട്ടികളില്ല. പക്ഷേ എങ്ങനെയാണ് ഇതൊന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പം സേവാഭാരതി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഒരു ലേഡീനെ അവിടെ അങ്ങ് താമസിപ്പിച്ചു. എന്നിട്ട് അവരുടെ മകള് റൂമിലിരുന്ന് ടി വി ഒക്കെ കഴിഞ്ഞ് ഈ ടീച്ചറിന് ഒന്നുമില്ല, ഒന്നുമില്ലാത്തൊരു വലിയ കഷ്ടത്തിൽ. എന്നിട്ട് ടീച്ചറ് മലമൊക്കെ ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അതും കൂടി ക്ലീൻ ചെയ്യിക്കുന്നില്ല, ഒരു കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിടിച്ചുകൊണ്ടിരിക്കാൻ. എനിക്കത് കണ്ടിട്ട് ഞാൻ എവിടെ പോയി എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നറിയില്ല. ഞാൻ കുറേ പേപ്പറുകാരോടൊക്കെ ചോദിച്ചു, ആരും ഒന്നും സഹായിച്ചില്ല. പിന്നെ കമ്മീഷണറെ പോയി കണ്ടു, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നു. കമ്മീഷണറെ പോയി കണ്ട് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതിൻ്റെ അടുത്തൊരു ഹോം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഹോമുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി. ടീച്ചറിന് പെൻഷൻ കിട്ടുന്നതാണ്, മാഷിൻ്റെ പെൻഷനുമുണ്ട്, ടീച്ചറുടെ പെൻഷനുമുണ്ട്, നല്ല പൈസ അക്കൗണ്ടിലുണ്ട്. പക്ഷേ ടീച്ചറിനെ ബലം പ്രിയോ ചൊപ്പിടിച്ച് അവർ പൈസ മുഴുവൻ എടുക്കുകയാണ്. ടീച്ചറിൻ്റെ അക്കൗണ്ടിൽ അന്ന് ഞാൻ നോക്കിയപ്പോൾ 100,000 രൂപ ബാലൻസോ എത്രയോ ഉണ്ട്. എന്നിട്ട് ഞാൻ ബാങ്കിൽ അറിയിച്ചു ഇനി ഓപ്പറേഷൻ നടത്തരുത്, കാരണം ടീച്ചർക്ക് അല്ല ചെയ്യുന്നതെന്ന് വെച്ച്. അങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും കമ്മീഷണർ ആക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഹോം ഓഫ് ലെവലിലെ സിസ്റ്റേഴ്സും സമ്മതിച്ചു, അവരുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച്, എന്തായാലും ടീച്ചറെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഇവരുടെ ഇതിൽ നിന്ന് മാറി. അത് കഴിഞ്ഞ് ആ ടീച്ചറിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ കുറച്ചൊരു 10,000 വീതം അവിടെ കോളേജ് ഹോമിൽ കൊടുത്തു. അവിടെ ബാക്കി പൈസയും കൂടെ വരാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, ആ സിസ്റ്റേഴ്സിനും ഒരു അതൃപ്തി കുറച്ച് കഴിഞ്ഞപ്പം വരാൻ തുടങ്ങി. ഞാൻ എല്ലാ വീക്കെൻഡും പോവും, ടീച്ചറിനെ കാണാൻ പോയി. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇവിടെ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നു. ഞാൻ ബാങ്കിലല്ലേ, അന്ന് എല്ലാ സാറ്റർഡേയും വർക്കിങ്ങാണ്. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ടീച്ചറിനെ കാണാൻ വരാൻ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് സൺഡേ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, ഞാൻ സൺഡേ വരും, അതിനെ എനിക്ക് എന്നെ തടയരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ബലമായിട്ട് എല്ലാ സൺഡേ ഒരു 3 മണിക്ക് പേര് 6 മണി വരെ ടീച്ചറിൻ്റെ കൂടെ ഇരിക്കും. ടീച്ചറിനെ വീൽ ചെയറിലതിൽ എല്ലാം കറക്കി, അങ്ങനെയൊക്കെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആ കോളേജ് ഹോമിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിരുന്നു, ഉണ്ണിയപ്പം അങ്ങനെ ഓരോ സാധനങ്ങൾ. അതുപോലെ അവരുടെ

0: കുറേ മാക്സ് ഞാൻ അടിച്ചു കൊടുത്തു അവിടെയുള്ള ഇൻമേറ്റ്സിന് ഇടാൻ വേണ്ടി. അങ്ങനെ എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടാ പോവുക. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു അങ്ങനെ ഒന്നും കൊണ്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. എന്നാലും ഞാൻ അവർ കാണാതെ കുറച്ച് പഴംപൊരിയും കൈ പിടിച്ചാൽ പോയത്. അപ്പോൾ എന്തോ ഫംഗ്ഷൻ നടക്കുക അവിടെ, ടീച്ചർ ഒരിടത്ത് ഇരിക്കുന്നുണ്ട്. ടീച്ചർ പതുക്കെ തല ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പോയിരുന്ന് ടീച്ചറിൻ്റെ കഴുത്ത് പതുക്കെ പൊക്കി ഞാൻ ഇതൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു താൻ പോകണ്ട ഇവിടെ നിൽക്കേ. ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ടീച്ചറെ, പിന്നെ വരാമെന്ന് പറഞ്ഞു. അതിന് എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം, കുറച്ചുകൂടെ. അങ്ങനെ പിടിച്ചു നിർത്തി. പിറ്റേ ദിവസം ഞാൻ ബാങ്കിൽ നിന്ന് വരുമ്പോൾ ഈ സിസ്റ്റർ വിളിക്കുന്നുണ്ട് ടീച്ചർ മരിച്ചു എന്ന്. അങ്ങനെ പിന്നെ അന്ന് ഞാൻ പോയി, ഞാൻ കുറേ കരഞ്ഞു. ടീച്ചറിന് വേണ്ടി കരയാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ടീച്ചർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേനും ബന്ധുക്കളെല്ലാം കൂടി ഓടി വന്നു. അവർ ബോഡി കൊണ്ടുപോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അതാണ്, അത് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റി. കുറച്ച് നാൾ ടീച്ചർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റി. ടീച്ചറിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എന്തായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്നതല്ലേ, എനിക്ക് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എതിരുള്ളവരെന്നെ വലുതും ചെയ്താലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ടീച്ചറിൻ്റെ ആ അവസ്ഥയൊക്കെ കണ്ടിട്ട്. അങ്ങനെ
1: വയോജനങ്ങൾക്കായിട്ട് പിന്നെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് വേറെ?
0: ഇപ്പം ഞാൻ അവരെ കൊണ്ട് പൈസ കൊടുത്ത് വല്ലതും സഹായിക്കാമെങ്കിൽ സഹായിക്കും. കുറച്ച് നേരം അവരുടെ കൂടുത്തി പോയി ഇരിക്കും. പ്രായമായവരെയൊക്കെ ഞാൻ കാണാൻ പോകും. ഞാൻ വിചാരിക്കും ഇപ്പം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ ചെയ്യും. വീടുകളിലൊക്കെ പോയി ഞാൻ വയസ്സായ ആരെ എവിടെയാണെങ്കിലും, ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ബോംബെ പോയി, ഒരു 3 വയസ്സായവരെ കാണാൻ, എബവ് 90 ആൾക്കാരെ. അപ്പോൾ അവരെ പോയി കണ്ട് കുറച്ച് ദിവസം അവരുടെ 2 ദിവസം അവരുടെ കൂടെ നിന്ന് ഒക്കെ തിരിച്ചു വന്നു.
1: പിന്നെ ഈ ലഹരിക്കടിമയായ കുട്ടികളുടെയൊക്കെ ഒരു സംരക്ഷണം ഒക്കെ ചെയ്യുന്നുണ്ട്.
0: അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പയ്യനെ ഞാൻ വലിയെന്ന് ഒഴിവാക്കി, അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. പക്ഷെ അതൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഫീൽഡല്ല, കാരണം അവരൊക്കെ വലിയ മാഫിയയിൽ പെട്ടതാണ്. കാരണം എനിക്കും പേടിയുണ്ട് എൻ്റെ എക്സിസ്റ്റൻസിലേ. ഒന്നാമത് എനിക്ക് കാലിന് ഇത്തിരി പ്രോബ്ലം ഉണ്ട്. പിന്നെ എനിക്ക് കാലിന് ഈ ഇങ്ങനെ ഇത് കിട്ടിയതുകൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹം 2 എണ്ണം കിട്ടിയേ. അതായത് എന്നോട് സൈക്കിൾ ചവിട്ടാനും തുന്നൽ മെഷീൻ ചവിട്ടാനും പറഞ്ഞു. അപ്പം സൈക്ലിങ് എനിക്ക് എക്സസൈസ് ആയിരുന്നു, ഫിസിയോതെറാപ്പി. അങ്ങനെ ഞാൻ സൈക്കിൾ ചവിട്ടിയതുകൊണ്ട് എനിക്ക് 2-വീലർ ഓടിക്കാൻ പറ്റി, 4-വീലർ ഓടിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ആദ്യമായിട്ട് 2-വീലർ ഓടിച്ച പെണ്ണ് ഞാനാണ് കേട്ടോ, 1980-ൽ 81-ൽ. പിന്നെ തുന്നൽ മെഷീൻ ചവിട്ടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരും ടെയിലറായി ജനിക്കുന്നില്ലല്ലോ, എല്ലാവരും പഠിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് അതും പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 44 കൊല്ലമായിട്ട് ഞാനാണ് എൻ്റെ ടെയിലർ. എനിക്ക്
1: ഇഷ്ടമുള്ള
0: ആവശ്യം അത്യാവശ്യമുള്ള. പിന്നെ എന്താണെന്നറിയോ, തുന്നി കൊടുക്കുമ്പം എനിക്ക് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ തയ്ച്ചിട്ട് എവിടെയെങ്കിലും ഒത്തിരി അപാകത വന്നാൽ അത് ഹൈലൈറ്റ് ചെയ്യും വളരെ. അതേസമയം ടൈലറ് തയ്ച്ചിട്ട് എത്ര അപാകത വന്നാലും There is no problem. അപ്പം അതുകൊണ്ട് ഞാൻ, പക്ഷെ ഞാൻ YWCA താമസിക്കുന്ന കാലത്ത് കുറേ പേരുടെ ഞാനായിരുന്നു സ്ഥിരം ടൈലർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ബ്ലൗസ് എടുത്ത് തന്നാൽ 1/2 hour ഞാൻ തയ്ച്ചു കൊടുക്കും. അപ്പം ഞാൻ പൈസയും വാങ്ങിയിരുന്നു. അന്ന് ഞാൻ ആ ഹോസ്റ്റലിലെ കിച്ചണിൽ നിന്നിരുന്ന കുട്ടികളെ സഹായിക്കാനായിരുന്നു ആ വാങ്ങിയിരുന്ന കാശ്. ഞാൻ പറയും പുറത്ത് ടൈലർക്ക് കൊടുക്കുന്ന കാശ് എനിക്ക് തരണം. അങ്ങനെ ഞാൻ അത് കുറേ ചെയ്തിട്ടുണ്ട്.
1: പിന്നെ ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചാരിറ്റി ചെയ്യുന്നത്.
0: പണ്ട് വൈൻ ഉണ്ടാക്കിയിരുന്നു, വൈൻ ഉണ്ടാക്കി അതിൻ്റെ പൈസ ഫുൾ ചാരിറ്റിക്കാണ്. പിന്നെ ഞാൻ കുറേ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ആഭരണമൊക്കെ എടുത്തു കൊടുത്തും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് ഇപ്പം ഞാൻ എല്ലാ എൻ്റെ തന്നെ കൃഷി സാധനങ്ങളൊക്കെ ഞാൻ അതിനെ ഡ്രൈ ചെയ്തും ഒക്കെ ഞാൻ ആക്കി വെച്ച് അതൊക്കെ ഞാൻ വിൽക്കും.
1: ഫ്രൂട്ട്സൊക്കെ
0: എല്ലാം, എൻ്റെ പഴങ്ങളെല്ലാം ഞാൻ ഉണക്കും. പിന്നെ അച്ചാറുകൾ ഉണ്ടാക്കും. അതുപോലെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ എക്സിബിഷനിൽ സ്റ്റാൾ ഇട്ടിട്ട് എല്ലാ പ്രാവശ്യവും എനിക്കൊരു 10,000 എനിക്ക് പ്രോഫിറ്റ് വരും. അതൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയുള്ളതാണ്, കാരണം എനിക്ക് അത്യാവശ്യത്തിന് പെൻഷനുണ്ട്. എൻ്റെ ജീവിക്കാനുള്ളത് എനിക്ക് പെൻഷനുണ്ട്. പിന്നെ എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ ഒരു കണ്ടന്റഡ് ലൈഫാണ്, ഇപ്പം ഹാപ്പിയാണ്. എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി, 2 നല്ല മക്കളെയും കിട്ടി.
1: ഫാമിലിയൊക്കെ ഇതിനെ സപ്പോർട്ടാണോ?
0: ഹസ്ബൻഡിന് അവർ ടൗണിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. എൻ്റെ കൃഷി കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കൂടെ ഒക്കെ വരും, അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ മക്കൾക്കും ഈ പറഞ്ഞ പോലെ
1: മക്കളാണ്,
0: 2 മക്കള്, ഒരു മകനും ഒരു മകളും. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ ഇപ്പം സിനിമാട്ടോഗ്രാഫിയിലാണ്, PG ചെയ്ത് അവൻ സിനിമാട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുക, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അവൻ്റെ 2-3 സിനിമകൾ ഇൻഡിപെൻഡൻ്റ് ഇറങ്ങി. അപ്പു പ്രഭാകർ, അവൻ ലെവൽ ക്രോസ്, രേഖാചിത്രം, നാരായണീൻ്റെ 3 ആൺമക്കൾ, അത് അവൻ സ്വന്തമായിട്ട് ചെയ്തത്.

0: പിന്നെ CIA കാർബൺ അതൊക്കെ അസോസിയേറ്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ 2017 അവനൊരു നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ നോൺ ഫീച്ചർ ഫിലിം, ഐ ടെസ്റ്റ് എന്ന് പറയാം. പിന്നെ വേറെ ഒത്തിരി ഒത്തിരി കുഞ്ഞ് അവാർഡുകൾ കിട്ടി. അവന് ആ അവൻ്റെ ഫീൽഡിൽ അവൻ ഓക്കെയാണ്. അവന് വൈഫ് ഒരു ജേർണലിസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ബിനാലയുടെ എഡിറ്റോറിയൽ ചീഫായിരുന്നു അശ്വതി ഗോപാലകൃഷ്ണൻ. എനിക്കൊരു മോളുണ്ട്, പ്രിയങ്ക പ്രഭാകർ. അവള് ഒരു ഫാഷൻ ഡിസൈനറാണ്. അവള് ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ സ്റ്റൈലിങ് കോസ്റ്റ്യൂം ഒക്കെ ചെയ്തുകൊണ്ട് അവളിരിക്കുന്നു. ഇപ്പം രമ്യ നമ്പീശൻ്റെ കൂടെയാണ്. എറണാകുളത്താണ് രണ്ട് മക്കളും. മകൾക്കൊരു കുട്ടിയുണ്ട്, മരുമയൻ MBA മാർക്കറ്റിംഗ് ആണ്. അവൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ്. അപ്പം അവര് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. ഞാൻ ജോലി സംബന്ധമായി പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നപ്പം ഒരുപാട് തരം റൈസ് ഉണ്ടാക്കുന്ന പഠിച്ചു. റൈസും പിന്നെ ബാംഗ്ലൂരിലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഞാൻ ആലു പൊറോട്ട കാണുന്നത്, അതും ഉണ്ടാക്കാൻ പഠിച്ചു. അതിൽ ഞാൻ ഒരു എക്സ്പേർട്ടാണ്. പിന്നെ ബോംബെയിലെത്തിയപ്പോൾ ബോംബെയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാവ് ഭാജി, വടാപാവ്, ദാബേലി. അതിൽ ദാബേലിയിൽ ഞാൻ സ്പെഷ്യലിസ്റ്റാണ്. ആ ദാബേലി ഞാൻ ഇവിടുത്തെ ഓരോ എക്സിബിഷനിലും ഉണ്ടാക്കാറുണ്ട്. കാരണം ദാബേലി ഇങ്ങോട്ട് വന്നിട്ടില്ല, ഈ സൗത്ത് സൈഡിലേക്ക്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ദാബേലിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞാനും കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഓർഗാനിക് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതിൽ ഞാൻ ചീറ്റിംഗ് ചെയ്യില്ല. പിന്നെ എൻ്റെ കൃഷി സ്ഥലത്ത് ഞാൻ ഒരു വളവും ഇടിയല്ല, ഒരു കീടനാശിനിയും അടിക്കില്ല, ഒരു രാസവളവും ഇടില്ല. അത് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പ്യുവറായിരിക്കും.
1: അത് എന്തൊക്കെ പച്ചക്കറികൾ എന്തൊക്കെയാണ് അവിടെ നടുന്നത്? ഈ
0: മെയിൻലി വാഴയാണ്. മെയിൻലി വാഴ തന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട്. പിന്നെ പ്ലാവ്, മാവ്, പേര, ചാമ്പ, ചേന, ചേമ്പ്, കാവിത്ത്, മധുരക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, കറിവേപ്പ്.
1: ഇപ്പോൾ വീട്ടിലുണ്ടോ?
0: ആ വീട്ടിലുണ്ട്. വീട്ടിൽ എനിക്ക് ടെറസിലുണ്ട്. ആ പൈനാപ്പിളൊക്കെ ഉണ്ട്, അത് ടെറസിലും ഉണ്ട്, പറമ്പുകളിലും ഉണ്ട്. അപ്പം അത്യാവശ്യം എനിക്ക് കാര്യമായിട്ട് ഒന്നും മേടിക്കണ്ട. പിന്നെ മാങ്ങയൊക്കെ എൻ്റെ നൈബേഴ്സിനൊക്കെ ഉണ്ട്. അപ്പം അതാണ്, ഞാൻ ഇപ്രാവശ്യം ഒരു രൂപയ്ക്ക് പോലും മാങ്ങ വാങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ മാങ്ങയിൽ പ്ലെൻറ്റിയാണ്. മാങ്ങ കൊണ്ട് പല പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങ തരാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പണ്ട് ആൾക്കാരുണ്ടാക്കുന്നത്. ഞാനൊരു ഡ്രയർ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിലെല്ലാം ഉണക്കിയെടുക്കാം. ചക്ക ഉണങ്ങും, എന്ത് സാധനം വേണേലും ഉണക്കാം. അപ്പൊ അങ്ങനെ ഗ്രൈൻഡിങ് മെഷീനും ഉണ്ട്, എണ്ണയാട്ടുന്ന
1: മെഷീനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം സ്വന്തമാണ്.
0: ഒരു ഫ്രീസറും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഇല്ലാത്തതൊക്കെ അതില് സൂക്ഷിച്ചും
1: വെക്കാം.
0: നമ്മൾ ഐസ്ക്രീം ഒക്കെ വെക്കുന്ന
1: അപ്പൊ ഇതെല്ലാം അതിൽ സൂക്ഷിക്കുകയും ചെയ്യാം.
0: അതെ,
1: ഉണ്ടാക്കി. പിന്നെ
0: ആവശ്യമുള്ളപ്പോ
1: ഇങ്ങനെ എക്സിബിഷനിലൊക്കെ ധാരാളം സെയില് നടത്താറുണ്ട്.
0: എല്ലാ എക്സിബിഷനിലും എന്റെ ഫുഡ് സ്റ്റാൾ ഉണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ.
1: എന്നിട്ട് ചാരിറ്റിക്ക്,
0: ആദ്യം ചാരിറ്റിക്ക് വേണ്ടിയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്റെ ഞാൻ ആരെങ്കിലും കൂടെ നിൽക്കുക, അവർക്കും കിട്ടും പൈസ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്.
1: ഇതിപ്പോ ഈ ഇങ്ങനെ ചെടികൾ നടാനും മരങ്ങൾ നടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആരെങ്കിലുമൊക്കെ?
0: ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലും ഒക്കെ
1: താല്പര്യത്തോടു കൂടി കൂടാരെങ്കിലൊക്കെ വരാറുണ്ട്.
0: അങ്ങനെ അധികം പേരൊന്നുമില്ല. അങ്ങനെ താല്പര്യം, ഒന്നാമത് മനുഷ്യർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊന്നും വയ്യ. കാരണം അവരങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ്.
1: ഞാനും മഴയൊക്കെ കൊള്ളണം,
0: വെയിലും മഴയൊക്കെ. അത് എനിക്ക് അതൊക്കെ ശീലമായി. പിന്നെ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഇപ്രാവശ്യം ഞാൻ സരോവരത്ത് നട്ട എൻ്റെ മാവുകളൊരു 10-12 എണ്ണം കായ്ച്ചു. അത് കണ്ടപ്പോഴും എൻ്റെ ഉള്ളിലെ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര സന്തോഷം. അതൊന്നും ഞാൻ പറിച്ചില്ല, അതൊക്കെ ആൾക്കാർ തന്നെയാണ് പറിച്ചത്. അത് വേണ്ടവർ പറിക്കട്ടെ, ഞാൻ നട്ടെന്നുള്ളൂ. ഇപ്പം നമ്മൾ തിന്നുന്നത് നമ്മൾ നട്ടതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അവരും തിന്നട്ടെ. ഇപ്പം വീടുകളിൽ ഇല്ലാത്ത, ഞാൻ പറയട്ടെ, വീട്ടിൽ നമുക്ക് നിറയെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വേറൊരാളുടെ എടുക്കാൻ പോവുമോ? ഇല്ല. അപ്പം ഇല്ലാത്തവരല്ലേ എടുക്കുന്നത്, അവരെടുക്കട്ടെ. ഞാൻ ഒരു മാവേന്ന് കുറച്ച് മാങ്ങ ഞാൻ പറിച്ചു, ബാക്കി ഒന്നേന്ന് ഞാൻ പറിച്ചില്ല. എന്നാലും എനിക്കതൊക്കെ ഏത് വെറൈറ്റിയോ ഉണ്ടായി വന്ന്, കാരണം ഞാൻ തിന്ന മാങ്ങയുടെ അണ്ടികളാണ് ഞാൻ കൊണ്ടുപോയി നട്ടത്.
1: അല്ലാതെ തൈകളൊന്നും വരുത്തി
0: കുഴിച്ചിട്ടില്ല. അപ്പം ആ അതൊക്കെ ഏത് വെറൈറ്റിയാ വന്നതെന്നറിയണമെന്ന് എനിക്ക് മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറിക്കാൻ പറ്റില്ല. അതിന് പിന്നെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി. നടക്കാൻ വരുന്നവരും അതിനുവേണ്ടി വരുന്നവരും ഒക്കെ കാണും. കുഴപ്പമില്ല, നമ്മൾ ചെയ്യാന്നുള്ളതാണേ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് എല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയും. എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആക്രാന്തം ഉണ്ടല്ലോ,
1: കഴിക്കാനുള്ള
0: മോഹം കുറയും.
1: അതിങ്ങനെ കാണണം,
0: അത് കാണുക, അത് വലിയൊരു ഉപയോഗിക്കുന്നത് കാണുമ്പം അതൊരു ഭയങ്കര
1: സന്തോഷം.
0: അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പൂക്കള് ഞാൻ ചെമ്പരത്തി മാത്രമേ നടുള്ളൂ. പല വെറൈറ്റി ചെമ്പരത്തി ഞാൻ നട്ടിട്ടുണ്ട്. ഇപ്പം വാട്ടർ അതോറിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്നാൽ കാണുന്ന ചെമ്പരത്തി ഒക്കെ ഞാൻ നട്ടതാ. പിന്നെ റോഡ് സൈഡിൽ നിറയെ ഉണ്ടായിരുന്നു. കോർപ്പറേഷനിൽ നിന്നൊരു ക്ലീനിങ് വരുമ്പം അവരിത് അടി ചേർത്ത് വെട്ടിക്കളയും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ആടലോടകം, എരിക്ക്, ചെമ്പരത്തി, ഞാവൽ അങ്ങനത്തെ ഒക്കെ ഈ വഴി

0: ഏരിയയിൽ കൂടെ നട്ടു വെക്കുന്നത്. അപ്പോൾ ഇത് പക്ഷെ ഇത് എന്നതാണെന്ന് അറിയാഞ്ഞിട്ടും ആയിരിക്കും ചിലത്, അവർ ക്ലീനിങ് വരുന്നവർക്ക് ഇതിനെപ്പറ്റി വിവരമില്ല. ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇതൊന്നും വെട്ടരുതേ വെട്ടരുത്, പക്ഷേ അവർ ശ്രദ്ധിക്കുകയില്ല. അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പിന്നെയും നടാം, കുഴപ്പമില്ല. അപ്പം ഞാൻ മെയിൻ റോഡിൽ ബേബി മെമ്മോറിയൽ വരെ റോഡ് സൈഡിൽ കാണുന്ന മാവൊക്കെ ഞാൻ നട്ടതാണ്. അത് ചിലതൊക്കെ വലുതായി, ചിലത് ചെറുതായി. ഇക്കൊല്ലം അതിൽ ചിലതൊക്കെ പൂക്കുകയും ചെയ്തു, എരഞ്ഞിപ്പാലം തൊട്ടങ്ങ് ബേബി വരെ. അപ്പം അതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ കഴിയുന്ന മരുന്നുകളൊന്നും കഴിക്കാതെ, പിന്നെ ഉണ്ടേ തന്നെ ഹെർബൽ മരുന്നുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ കഴിക്കുന്ന പല സാധനവും മരുന്ന് തന്നെയാണ്. ഇപ്പം ശംഖുപുഷ്പം, ഇപ്പം നമുക്ക് ശംഖുപുഷ്പം ചായ ആയിട്ട് കഴിക്കാം, അത് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ മൾബെറി, മൾബെറി ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനം. അത് ഞാൻ പറമ്പ് നിറയെ നട്ടിരിക്കുക, ബോർഡർ മുഴുവൻ അതിൻ്റെ കായ ഇല എല്ലാം നമുക്ക് നല്ല ഹെൽത്തിയാണ്. ബി പിക്ക് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, അയണുണ്ട്, പിന്നെ ഒരുപാട് മിനറൽസ് വേറെ ഉണ്ട്.
1: അതൊക്കെ ആളുകൾക്ക് പറിച്ചു കൊടുക്കുക?
0: ഇല്ല, ഞാൻ അവർക്ക് പറിക്കാവുന്ന കണക്കിലാണ് നട്ടിരിക്കുന്നത്. ആർക്ക് വേണേൽ പറിക്കാം, എൻ്റെ പറമ്പിൻ്റെ ഒക്കെ അരികെ കൂടെയാണ് നട്ടിരിക്കുന്നത്.

0: ഇപ്പം അതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ കഴിയുന്ന മരുന്നുകളൊന്നും കഴിക്കാതെ, പിന്നെ ഉണ്ടേ തന്നെ ഹെർബൽ മരുന്നുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ കഴിക്കുന്ന പല സാധനവും മരുന്ന് തന്നെയാണ്. ഇപ്പം ശംഖുപുഷ്പം, ഇപ്പം നമുക്ക് ശംഖുപുഷ്പം ചായ ആയിട്ട് കഴിക്കാം, അത് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ മൾബെറി, മൾബെറി ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനം. അത് ഞാൻ പറമ്പ് നിറയെ നട്ടിരിക്കുക, ബോർഡർ മുഴുവൻ അതിൻ്റെ കായ ഇല എല്ലാം നമുക്ക് നല്ല ഹെൽത്തിയാണ്. ബി പിക്ക് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, അയണുണ്ട്, പിന്നെ ഒരുപാട് മിനറൽസ് വേറെ ഉണ്ട്.
1: അതൊക്കെ ആളുകൾക്ക് പറിച്ചു കൊടുക്കുക?
0: ഇല്ല, ഞാൻ അവർക്ക് പറിക്കാവുന്ന കണക്കിലാണ് നട്ടിരിക്കുന്നത്. ആർക്ക് വേണേ പറിക്കാം. എന്റെ പറമ്പിന്റെ ഒക്കെ അരികിൽ കൂടെയാണ് നട്ടിരിക്കുന്നത്.
1: മെഡിസിൻ ആവശ്യത്തിനായിട്ട് ആളുകൾ പറിച്ചു കൊണ്ടുപോകണ്ടോ? എന്നിട്ട് ആളുകൾക്ക് ഇതിനെ പറ്റി അറിയോ?
0: അറിയാവുന്നവര് വെട്ടിയും പറിച്ചും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്, എന്നാലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ട്.
1: ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്?
0: ആകാവുന്നിടത്തോളം ആയില്ലേ, ഇനിയിപ്പം ഭാവി എന്ന് പറഞ്ഞ ഇനിയുള്ളതൊക്കെ നമുക്ക് മൊബിലിറ്റി കുറയുന്നത് കൂട്ടല്ലേ. അങ്ങനെ ഭാവി ഒന്നുമില്ല, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. നമ്മൾ മരിക്കുന്നവരെ ആർക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെങ്കിലേ അത് ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം.
1: എന്തെങ്കിലും ഇനി ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള വല്ല
0: ചെയ്തതൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൂ. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ കുട്ടികളിൽ ഒരു കുറച്ച് സിവിക് സെൻസ് ഉണ്ടാക്കാനുള്ള അത് നടന്നിട്ടില്ല എന്നുള്ളൊരു ഒരു ചെറിയ കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്.
1: അതിനുവേണ്ടി
0: അവസരം വന്നാൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ശനിയാഴ്ച എന്നെ ചെന്മയ സ്കൂളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ആ കുട്ടികളോട് പറയാം. ഇപ്പം ഞാൻ വേറെ ഒരിടത്ത് ഒരു വെക്കേഷൻ ക്യാമ്പിന് എന്നെ വിളിച്ചിരുന്നു. അപ്പം അതിൽ ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് നിങ്ങൾ നിങ്ങളുടെ അണ്ടർവെയർ സ്വന്തം കഴുകിയിടണം, നാലാം ക്ലാസ് ആയി കഴിഞ്ഞ കുട്ടികളോട്. അതുപോലെ അമ്മ അലക്കുന്നു എന്ന് വെച്ച് അമ്മ തുണി അലക്കി വെച്ചാൽ ഒന്നും മടക്കാൻ കൂടുന്നേ തെറ്റില്ല. വന്നവടെ യൂണിഫോം നാല് ഭാഗത്തേക്ക് ചെതറി എറിയിക്കാതെ ഒരു സ്ഥലത്ത് വെക്കാം. അതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സഹായിക്കാം. അങ്ങനെ അതുപോലെ ഫുൾ ടൈം ടിവിയും ഇതും കാണാതെ ഒരു ചെടി, നമ്മൾ തിന്നുന്ന എല്ലാ കായയുടെയും ഒരു കുരു കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചിട് അത് മുളച്ചു വരുന്നു നോക്ക്. അങ്ങനെ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതിൽ ചില കുട്ടികൾക്കൊക്കെ അത് ഉള്ളിൽ തട്ടി കേട്ടോ. ഞാൻ പിന്നീട് ചില കുട്ടികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ സ്വന്തം ചെയ്യുന്നതെന്ന്. ഒരിക്കലും ഒരു പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ സ്കൂളിൽ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ആ കുട്ടികളോട് ഇതും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, കണ്ട മരുന്ന് വെറുതെ എടുത്ത് കഴിക്കരുത്, ഒരു തലവേദന വന്നാൽ അന്നേരം മരുന്ന് കഴിക്കരുത്, എന്തുകൊണ്ടാണ് തലവേദന വന്നതെന്ന് ഒന്ന് ആലോചിക്കുക. അതുപോലെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി പാരസെറ്റമോൾ വിഴുങ്ങരുത്, അത് പനിക്കുന്നത് മിക്കവാറും ഇൻഡൈജഷൻ കൊണ്ടായിരിക്കും. എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ടതാണ്. ഏത് ഭക്ഷണം കഴിച്ചാലും ഒരു 48 മണിക്കൂർ നേരത്തേക്ക് അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പം നമ്മൾ ഈ 48 മണിക്കൂർ മുമ്പിലേക്ക് കഴിച്ച ഭക്ഷണം എന്താണെന്നൊന്ന് ആലോചിച്ചിട്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഏറ്റവും ചൂടുള്ളതെന്ന് നോക്കിയാൽ മിക്കവാറും വയറായിരിക്കും. അപ്പം വയറ്റിൽ നിന്ന് മോഷൻ ശരിയായാൽ നമ്മുടെ പനി പോവും. അപ്പം മോഷൻ ശരിയാക്കാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ മൈഗ്രെയിൻ മൈഗ്രെയിൻ എന്ന് ആൾക്കാർ പറയുന്നത്, ആ മൈഗ്രെയിനുള്ള സകല ആൾക്കാർക്കും സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ട്, ഞാൻ നോട്ടീസ് ചെയ്തതാണ് കേട്ടോ. അവർ സമ്മതിക്കില്ലെങ്കിൽ പോലും, ഒരിക്കലും ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോൾ ഒരു ഫാമിലി വന്നു, അവരുടെ കൂട്ടത്തിൽ 14 വയസ്സുള്ളൊരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി, 2 വയസ്സുള്ളൊരു കുട്ടി. 2 വയസ്സുള്ള കുട്ടിക്ക് എപ്പോൾ പനി വന്നാലും ഫിറ്റ്സ് വരും. എപ്പോഴാണ് ഈ കുട്ടിക്ക് പനി വരുന്നതെന്ന് അവർ ഒബ്സർവ് ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോഴും ഡൽഹിയൊക്കെ കാണാൻ വേണ്ടി വന്നു. ഞാൻ പക്ഷേ ജോലിക്ക് പോകണമെങ്കിൽ പോലും ഞാൻ അവർക്ക് എൻ്റെ ഹോം മെയ്ഡ് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിട്ടു. നിങ്ങൾ പോകുമ്പോൾ അത് കഴിച്ചാൽ മതി, പുറത്തൊന്നും കഴിക്കണ്ട, ചൂടുമല്ലേ. പക്ഷേ അവർക്ക് ബ്രെഡും അതും ഇതുമൊക്കെ അവർ കഴിച്ചുള്ളൂ, ഇത് കഴിച്ചില്ല. അതുപോലെ തിരിച്ചു കൊണ്ടുവന്നു. കുട്ടിക്ക് പിറ്റേ ദിവസം പനി തുടങ്ങി. ഈ 2 വയസ്സിന് പനി അങ്ങ് കയറി കയറി പോവുക. ഈ അമ്മ കിടന്ന് പാനിക്കായി. എനിക്കാണെങ്കിൽ ഡൽഹിയിലെ ഒരു ഡോക്ടേഴ്സിനെ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് 13.5 പേരും ശരിക്കും പ്രോപ്പർ അല്ലാന്നാണ്. അപ്പം ഞാൻ കുട്ടീനെ തൊട്ട് നോക്കിയപ്പോൾ കുട്ടിയുടെ വയറ് പൊള്ളുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടി ഇന്ന് അപ്പിയിട്ടിരുന്നു? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്നാലും സാരില്ല, ഞാനൊരു എനിമ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു എനിമ കൊടുത്തു. അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പിടിച്ച് എല്ലാം കുട്ടിയുടെ വയറിലല്ലേ, എനിമ കൊടുത്തു. കുട്ടിയുടെ വയറ്റിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് പോയി. പോയി കഴിഞ്ഞ് ആ കുട്ടി തളർന്നങ്ങ് ഉറങ്ങി. അയ്യോ, അമ്മ പറഞ്ഞു കുട്ടി ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞു, ഉറങ്ങട്ടെ, അത് ക്ഷീണിച്ച് ഉറങ്ങുക. അത് കഴിഞ്ഞേച്ച് കുട്ടി എണീക്കുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കോ, എനിക്ക് ഡോക്ടേഴ്സിനൊന്നും അറിയില്ല, നമുക്ക് അന്വേഷിച്ച് പോവാം. അങ്ങനെ കുട്ടി 2-3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് നല്ല കൂളായിട്ട് ഓടി നടന്നു. അപ്പം കുട്ടിയുടെ ചേച്ചി പറഞ്ഞു, ആൻറ്റി ഞാനും ഒരാഴ്ചയായി ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ആ കുട്ടിക്കും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 14-കാരൻ പറഞ്ഞു, എനിക്കും പോകുന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞു, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതിൽ പിന്നെ പോയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്ത് ഒക്കെ റെഡിയാക്കി വിട്ടു. അപ്പം ഇതാണ്
1: കുഴപ്പമാണ്
0: മിക്കവാറും. ഒരു വേറെ പ്രശ്നങ്ങളും കാണും കേട്ടോ, വൈറൽ ഇൻഫെക്ഷൻ അത് ഇതൊക്കെ കാണും. ഞാൻ അതിനെ അങ്ങനെ പറയല്ല.

0: ഒരു 70% എൻ്റെ ഒബ്സർവേഷനിൽ ഇതുകൊണ്ടാണ്, ഇൻഡൈജഷൻ കൊണ്ടാണ്. പിന്നെ റോങ് കോമ്പിനേഷൻ ഓഫ് ഫുഡ്. നമ്മൾ ഇപ്പം ഞാൻ നാച്ചുറോപ്പതി ചോദിച്ചല്ലോ, അതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് കഴിയുന്നതും സ്റ്റേയിലാകാതെ ഫുഡ് കഴിക്കുക. ഒരു ഭക്ഷണം ഉണ്ടാക്കി 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് സ്റ്റേയിലാകും എന്നാണ് പറയുന്നത്. അപ്പം പറ്റുന്നത് ചെയ്യുക, എല്ലാ പ്രാവശ്യവും പറ്റില്ല. ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന നമുക്ക് രാവിലെ ഉണ്ടാക്കി വെച്ച് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കേണ്ടി വരും, അല്ലെ വന്നിട്ടുണ്ടാക്കാൻ നമ്മൾ മടുക്കും. അത് അങ്ങനെ അല്ലാതെ ഉള്ളവർക്ക് പറ്റുമല്ലോ. പിന്നെ കഴിയുന്നതും 5 വൈറ്റ് പോയ്സൺസ് എന്നാണ് പറയുന്നത്. അതിൽ 5 എണ്ണത്തിൽ കഴിയുന്നത് കുറയ്ക്കാൻ പറ്റുന്ന കുറയ്ക്കുക. അതായത് ഉപ്പ്, പഞ്ചസാര, പാല്, മൈദ, വനസ്പതി എണ്ണകൾ. ബേക്കറി ഒഴിവാകണേ 5 ലിറ്റർ 3-4 എണ്ണം ഒഴിവാകും. പിന്നെ പാലത്ര അത്യാവശ്യമൊന്നുമല്ല, വേണമെങ്കിൽ കുടിക്കാം. ഉപ്പ് നമുക്കൊരു ഇത്തിരി വേണം, നമ്മുടെ നമ്മൾ ശീലിച്ചത് കൊണ്ട്. മറ്റുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അത് ഇല്ലാതെ ആവും. ഇപ്പം ഞാൻ ചായയും കാപ്പിയും കുടിക്കാത്തതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം എനിക്കില്ല. കഴിക്കുന്നവർ കുറച്ചൊക്കെ കഴിക്കുക, ഇല്ലാതെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, അതാണ് മെയിൻ. അതായത് ഉപ്പും പുളിയുള്ളതൊന്നും സ്റ്റീലിലും അലുമിനിയത്തിലും പ്ലാസ്റ്റിക്കിലും എടുക്കരുത്. അത്
1: മൺചട്ടി ഉപയോഗിക്കുക,
0: മൺചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് കുക്ക് ആൻഡ് സെർവ് എന്ന് പറഞ്ഞിട്ടൊരു ഈ കവടി പാത്രം ഉണ്ടല്ലോ, വൈറ്റ് കോട്ടിംഗ് ഉള്ള ആ പാത്രത്തിൽ ഉപയോഗിക്കാം. സെറാമിക് ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മൾ ഇതിൽ കുക്ക് ചെയ്തോ, ഈ സ്റ്റീലിലൊക്കെ കുക്ക് ചെയ്തിട്ട് ഗ്ലാസ് പാത്രങ്ങളിലേക്ക് മാറ്റാലോ, അതിൽ വെച്ചിരിക്കണ്ട. ഞാൻ കണ്ടിരിക്കുന്ന ചിലരൊക്കെ രസമൊക്കെ സ്റ്റീലിലാണ്, ആ പാത്രത്തിൽ കറുപ്പ് വര പോലെ ഇങ്ങനെ വന്നിട്ട്. അതുപോലെ നമ്മളൊരു അച്ചാറ് കുപ്പിയിലൊരു സ്പൂൺ ഇട്ട് വെച്ച് നോക്കി കറുപ്പ് വരും. അത് അതുകൊണ്ട് അതിൻ്റെ അകത്തെ നിക്കൽ ഇതിൽ കലരുന്നോണ്ടാണ് ആ കളർ വരുന്നത്. അത് ബ്ലഡ് പോയ്സണിങ് ഉണ്ടാക്കും. അപ്പം നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ നോക്കുക. പിന്നെ അധികം ലേറ്റാകാതെ ഭക്ഷണം കഴിക്കുക. ഒരു 6 to 8 മണിക്കൂർ ഉറങ്ങുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം. എൻ്റെ ഒബ്സർവേഷനാണേ, ഞാനത് ശീലിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വായന ഇഷ്ടമാണ്, എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്, വായന ഇഷ്ടമാണ്, സ്റ്റിച്ചിങ് ഇഷ്ടമാണ്, കുക്കിംഗ്
1: ഇഷ്ടമാണ്, ഇങ്ങനെ ഭക്ഷണം.
0: അത് തന്നെ കഴിയുന്നതും മറ്റുള്ളവർ എന്ത് കരുതും ചിന്തിക്കാതെ ഇരിക്കുക. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് കരുതിക്കോട്ടെ, നമ്മളെ എന്ത് തരത്തിലാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. ഇപ്പം നമ്മൾ കാണുന്ന അതാണ്. ഇപ്പം എനിക്കും ഹസ്ബൻഡിനും ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ജീവിതശൈലി രോഗങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അപ്പം അത് വരാതിരിക്കട്ടെ. നമുക്ക് പറ്റും, ഈ പ്രായം വരെ നമുക്ക് പറ്റിയ ഇനിയുള്ളതും അങ്ങോട്ട് പറ്റും. അപ്പം അല്ലേ, എനിക്ക് അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഉള്ളിൽ. പക്ഷേ അതിന് നമുക്ക് ഒന്നാമത് അവന്യൂസ് കിട്ടുന്നില്ല. ഇപ്പം പുറത്തുനിന്ന് ഇപ്പം ഞാൻ കുറേ സംഘടനകളിലൊക്കെ മെമ്പറാണ്, ആരും അതിനൊരു ചാൻസ് തന്നില്ല. ആദ്യമായിട്ടാണ് വിമൻസ് ഇന്ത്യ എന്നെ ഇതിന് വിളിച്ചത്. അപ്പോൾ ഒത്തിരി സംസാരിക്കാൻ അവസരം കിട്ടി. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം
1: എന്നുണ്ടായിരുന്നു.
0: സ്കൂളുകളിൽ ചിലരൊക്കെ വിളിക്കുന്നുണ്ട്, ചിലർ ഇപ്പോഴല്ല, ഞാൻ സർവീസിലുള്ളപ്പം എന്നെ വിളിച്ചിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ഇനി അറിയില്ല, ചിലപ്പം വല്ലവരുമൊക്കെ അറിഞ്ഞു കേട്ടൊക്കെ വിളിച്ചാൽ. അതെ, ഇതൊക്കെ വേർഡ് ഓഫ് മൗത്താണല്ലോ. പിന്നെ നമ്മളതിന് പ്രൊപ്പഗേഷൻ, ഇതെനിക്കൊരു ബിസിനസ് ഒന്നും അല്ലല്ലോ.
1: അപ്പോൾ ഇത്രയും നേരം തൻ്റെ അനുഭവങ്ങൾ വിശദമായി തന്നെ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ഇനിയും ഇതുപോലെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു.
2: പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ്മ ജോർജ്. ഇതുവരെ കയ്യൊപ്പിൽ നിർവഹണ സഹായം സിതാരം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്നേഹസാഗരം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഹവാകർ പാദരക്ഷകൾ ഓർമ്മ ചെപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഈ മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടിലാണ് നമോ ഗ്രീൻ ട്രെയിൻ സർവീസ്. വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസമുണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കൊല്ലത്ത് ഇന്ന് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ 1 മീറ്റർ ഉയർത്തിയത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡും ചേർന്ന് കോഴിക്കോട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ജസ്റ്റിസ് N. നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഡ്രീംസ് എന്ന ചിത്രത്തിൽ നിന്ന് പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച തുടങ്ങി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. നേരത്തെ പ്രധാനമന്ത്രിക്ക് കൊട്ടാരത്തിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചു. കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആത്മാവിന് അടിവരയിടുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്തോനേഷ്യൻ രാഷ്ട്രപതി ഭവനമായ ഇസ്താനോ മർദേക്കയിലെ അതിഥി പുസ്തകത്തിൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൗൺസിൽ ഫോർ ലെതർ എക്സ്പോർട്ടേഴ്സിൻ്റെ നാഷണൽ എക്സ്പോർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുകൽ കയറ്റുമതിയുടെ 77% 15 രാജ്യങ്ങളിലേക്കാണ്. പാദരക്ഷകൾ കൂടാതെ ബാഗുകൾ, വാലറ്റുകൾ, ജാക്കറ്റുകൾ, വസ്ത്രങ്ങൾ എന്നിവയിലേക്ക് സാധ്യതകൾ വ്യാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവനാ തട്ടിപ്പ് കേസ് ഉയർത്തി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. രാമഭക്തർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ക്ഷേത്രത്തിന് സംഭാവന നൽകിയതായും അത് കൊള്ളയടിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചെന്നും സംസ്ഥാന കോൺഗ്രസ് നേതാവ് ഹർഷവർദ്ധൻ സബ്കാൽ പറഞ്ഞു. രാവിലെ നാസിക്കിലെ ചരിത്രപ്രസിദ്ധമായ കലാറാം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഭൂകമ്പം ഉണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16,740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 17,854 പേർക്കാണ് വീടുകൾ നഷ്ടമായത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ 37 ബില്യൺ US ഡോളറിൻ്റെ ഭൗതിക നാശനഷ്ടം ഉണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ കെട്ടിടങ്ങൾക്ക് 24 ബില്യൺ ഡോളറിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 13 ബില്യൺ ഡോളറിൻ്റെയും നഷ്ടമാണ് ഉണ്ടായതായാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെൻറ്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക്ക് അറിയിച്ചു. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KFCB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. KFCBയിലെ പ്രശ്നങ്ങൾ

ങ്ങളും വികസന പദ്ധതികളുടെ പുരോഗതിയും കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തുന്നതിന് ജനപ്രതിനിധികളെയും KSEB ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി 3 മാസത്തിലൊരിക്കൽ ജില്ലാതല അവലോകന യോഗം സംഘടിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമത്തിൻ്റെ പ്രധാന കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണാൻ മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ധാരണാപത്രം ഒപ്പുവെച്ചു. മന്ത്രി V. അബ്ദുൽ ഗഫൂറിൻ്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി V. അബ്ദുൽ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 ഗോളുകൾക്ക് അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിനും ക്വാർട്ടറിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിനിൻ്റെ ജയം. രാത്രി 9:00 അർജൻറ്റീന ഈജിപ്തിനെ നേരിടും. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഒഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസിക്ക പെഗുല കൊക്കോ ഗൌഫിനെയും ചെക്ക് താരം കരോളിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. കുടുംബശ്രീ പുനർജ്വാല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയാർന്ന ബിസിനസ് സംരംഭങ്ങളുമാക്കി വളർത്താനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. പ്രവർത്തനക്ഷമത കുറഞ്ഞ് പരിമിത വരുമാനം മാത്രം ലഭിക്കുന്ന സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് വളർച്ചാ സാധ്യതാ സംരംഭങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ സമഗ്ര ഇടപെടലാണ് പുനർജ്വാല ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. റബ്ബർ ബോർഡ് അംഗങ്ങളായി MPമാരായ ആൻ്റോ ആൻ്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ MP രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും MPമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ക്ഷമയിലൂടെ സൗഖ്യവും സമാധാനവും എന്നതാണ് ഈ ദിവസത്തിൻ്റെ മുഖ്യ സന്ദേശം. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് കോർപ്പറേഷൻ സ്വീകരിച്ച പദ്ധതികൾ, ഇതിനകം നടപ്പാക്കിയ നടപടികളുടെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 15 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഈ മാസം 23 വെസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൗസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദാംശങ്ങളടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോഴിക്കോട് കോട്ടൂളി സെൻട്രൽ ജംഗ്ഷന് സമീപം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാമിലധികം MDMA യുമായി കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൽ ജബ്ബാറിനെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. കോട്ടൂളി തൊണ്ടയാട് കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിഥി തൊഴിലാളികൾക്കും മറ്റും മയക്കുമരുന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് യുവാവെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് മാറാട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി ബാലുശ്ശേരി സ്വദേശി അഭിജിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 3 ഗ്രാമിലധികം കഞ്ചാവ് കണ്ടെടുത്തു. സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നശാമുക്ത ഭാരത് അഭിയാൻ ക്യാമ്പയിൻ്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. ലഹരിവിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസ് എടുത്തു. ബംഗളൂരുവിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞ കണ്ണൂർ

0: ചക്കരക്കൽ ഇരിവേരി സ്വദേശി ഷാനവാസിൻ്റെ മൃതദേഹം ഇന്ന് ഖബറിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചത് എന്ന കുടുംബത്തിൻ്റെ ഹർജിയെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാൽ പ്രദേശത്ത് വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് ഗവൺമെൻറ് ഉത്തരവായി. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. ഹൈറേഞ്ച് സർക്കിളിൽ നിന്ന് 11 പരിചയസമ്പന്നരായ ഓഫീസർമാരെ പുനർവിന്യസിച്ചാണ് പുതിയ ടീം രൂപീകരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരായ ജനകീയ ദൗത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു, ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ഇനി ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം സൺഡേ ഹോളിഡേ. ഗായകർ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 13,315 രൂപയിലും പവന് 1,000 രൂപ കുറഞ്ഞ് 106,520 രൂപയിലുമാണ് വിപണനം നടക്കുന്നത്. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

പ്രിയ ഗീതം. ഹായ്, ഹലോ, നമസ്കാരം. ചെറിയൊരു തണുപ്പും ഇലത്തുമ്പുകളിൽ നൃത്തം ചെയ്യുന്ന മഴത്തുള്ളികളുടെ താളവുമുള്ള ഈ സുന്ദരപ്രഭാതത്തിൽ പ്രിയഗീതത്തിനായി കാത്തിരിക്കുന്ന റിയലഫമിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഈ മഴ നനഞ്ഞ പകലിൽ ഹൃദയം നിറഞ്ഞ ഗുഡ് മോർണിംഗ്. പുറത്ത് പെയ്യുന്ന മഴയുടെ ഈ കനത്ത മഴ നിങ്ങളുടെ മനസ്സിനെ ഒട്ടും മടുപ്പിക്കാതിരിക്കട്ടെ. ജനൽപ്പാളികൾക്കപ്പുറം പ്രകൃതിയൊരുക്കിയേയും മനോഹരമായ സംഗീതം ആസ്വദിച്ച് കയ്യിലെ കപ്പിലെ ചൂട് ചായയുടെ രുചിക്കൊപ്പം നമുക്കിന്നത്തെ ദിവസം കൂടുതൽ മനോഹരമാക്കാം. അപ്പോൾ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, ഈ പ്രഭാതത്തെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കൊണ്ട് കൂടുതൽ സുന്ദരമാക്കാൻ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പറുകൾ ഇതാ: 0495236616176, 0495236616176. ഈ മൊബൈൽ നമ്പറും ഓർക്കുക: 9444744800. അതെ, ഓർമ്മകളുടെയും പ്രണയത്തിൻ്റെയും സുന്ദരമായ ഈ മഴക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളുമായി ഇതാ പ്രിയഗീതം ഇവിടെ പെയ്തിറങ്ങുകയാണ്. കേൾക്കാം ഈ മനോഹര ഗാനം. ഒടിയൻ എന്ന ചിത്രത്തിൽ നിന്ന് സുദീപ് കുമാറും ശ്രേയാ ഘോഷലും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: अरे मोहन भाई, काफी बिजी लग रहे हो।
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
2: समझ गया।
0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പ്രിയഗീതത്തിൽ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇതൽ ചൂടി ഉണരുകയാണ്. നന്മണ്ട 12 സുബൈർ ആവശ്യപ്പെട്ട ഗാനം പൗരുഷം എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ

0: ഇന്നും വിരമിച്ചാതി പ്രഗത്ഭരായ സർജൻമാരും കീശ കാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: പ്രിയ ഗീതം. അശ്വമേധം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിലെ അനീഷ് മുല്ലശ്ശേരി. ഈ ഗാനത്തിന് വേണ്ടി വിളിച്ചാവശ്യപ്പെട്ടപ്പോൾ അനീഷ് സങ്കടത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് അല്പം സങ്കടത്തിലാണ്, ലോകകപ്പിൽ ബ്രസീലിൽ തോറ്റ സങ്കടത്തിലാണ്. സങ്കടപ്പെടേണ്ട അനീഷേ.

ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിലെ അനീഷ് മുല്ലശ്ശേരി. ഈ ഗാനത്തിന് വേണ്ടി വിളിച്ചാവശ്യപ്പെട്ടപ്പോൾ അനീഷ സങ്കടത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് അല്പം സങ്കടത്തിലാണ്, ലോകകപ്പിൽ ബ്രസീൽ തോറ്റ സങ്കടത്തിലാണ്. സങ്കടപ്പെടേണ്ട അനീഷേ, ജയവും തോൽവിയൊന്നും ശാശ്വതമല്ലല്ലോ. പുലി പതുങ്ങിയത് ഒളിക്കാനായിരിക്കില്ല, കുതിക്കാനായിരിക്കും. ഏതായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. അനീഷ് ചെറുവണ്ണൂരിൻ്റെ ഇഷ്ടഗാനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ ഇനി അഭിറാം ഒറ്റപ്പാലത്തിൻ്റെ പ്രിയഗീതം. യേശുദാസ് പാടിയത് ചിത്രം അനുപല്ലവി. ബിച്ചു തുല്ലുമലയുടെ രചന, കെ ജെ ജോയിയുടെ സംഗീതം.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: പ്രിയ ഗീതം, കണ്ണൂർ ഇരിട്ടിയിലെ അമർജിത്, രജിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്. ചിത്രം കർണ. വൈരമുത്തുവിൻ്റെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: പ്രിയ ഗീതം.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകാശ്മീരിലെ അമർനാഥിൽ 4 ദിവസത്തിനിടെ 85,000 പേർ തീർത്ഥാടനം നടത്തി. ഇന്നലെ മാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 28,000-ലധികം പേരാണ് പുണ്യദർശനത്തിനെത്തിയത്. കേരളത്തിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എനുമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ചും അല്ലാത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യുമറേറ്റർമാർ നേരിട്ടും രേഖപ്പെടുത്തും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യാതിഥിയായി. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എഗരൂർ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. വെനിസ്വല ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 3,535 ആയി. 16,740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം 2020 ഇന്ന് നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 10:00 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വാട്സപ്പിലൂടെയാണ് ഗാനങ്ങൾ ആവശ്യപ്പെടേണ്ടത്. വാട്സപ്പ് നമ്പർ 9400224444. ആദം ജോൺ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം ആദ്യം, കാർത്തിക് പാടിയത്.

0: സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491-359-2165-12, മറ്റു നമ്പർ 9188-93-4102.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
0: സജീവ് കൊട്ടപ്പുറത്തിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ നിന്നും MG ശ്രീകുമാർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ ഈണം.

0: കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 2024-25 അക്കാദമിക് വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്കും നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ഐ ഡി kenny@uoc.ac.in, ഫോൺ നമ്പർ 0494-2407-154.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശ വലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
0: കക്കോടിയിൽ നിന്നും നിർമ്മല, സുധ, രാധ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഹരിഹരൻ ബോംബെ രവി കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം മയൂഖം എന്ന ചിത്രത്തിൽ നിന്നും.

0: സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കായികാധ്യാപക നിയമനം നടത്തുന്നു. ബി പി എഡ് അല്ലെങ്കിൽ എം പി എഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി 10 ജൂലൈ രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9447887798.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കോഹിനൂർ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം, വിജയ് യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ബി കെ ഹരിനാരായണൻ, രാഹുൽ രാജ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുക്കത്ത് നിന്നും സച്ചു, ഷിജു എന്നിവർ.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ചിത്രം വിക്രമാദിത്യൻ, നജീം അർഷാദ്, സൗമ്യ ടി ആർ എന്നിവർ പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി പാൽ. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു അരീക്കാട് നിന്നും നൌഷി, ഷിംന, സുനിത, ബാബു എന്നിവർ.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കാക്കൂർ ഈന്താടു നിന്നും ബിജു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: റഫീഖ് അഹമ്മദ് ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ രഞ്ജിത്ത് പാടിയ ഗാനം കേൾക്കാം, പ്രണയകാലം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പയ്യടി താഴത്തു നിന്നും സുജിന പ്രമോദ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇടിമുഴക്കിൽ നിന്നും മിനി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. യേശുദാസ് പാടിയ ഈ ഗാനം, വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിൽ നിന്നും.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: കോട്ടയം കുഞ്ഞച്ഛൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചുനകര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ദിവ്യ പുളിക്കൽ. മിനിമോൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു കണ്ണാടിക്കൽ നിന്നും ലീഷ്മ. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനം.

0: യോ ചോയ്സിന്റെ ഇപ്പോഴത്തെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അടച്ചുപൂട്ടിയ കോറം ഹെൽത്തിന്റെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെത്തിയ ജീവനക്കാർക്ക് ഇന്നും ഓഫീസിൽ കയറാൻ സാധിച്ചില്ല. തുടർന്ന് ഉമാ തോമസ് എംഎൽഎയുടെ നേതൃത്വത്തിൽ കൊച്ചി ഓഫീസിലെത്തിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ജോലിക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തി. റബ്ബർ ബോർഡ് അംഗങ്ങളായി എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിറക്കിയതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. 3 വർഷത്തേക്കാണ് നിയമന കാലാവധി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതി വിധി ഇന്നുണ്ടായേക്കും. 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ബംഗളൂരുവിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരിവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ തുടങ്ങി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:00 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറസ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. വാർത്തകൾ വിശദമായി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ അഞ്ചുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളും വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന തുടരുകയാണ്. കനത്ത മഴയെ തുടർന്നായിരുന്നു മണ്ണിടിച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും അഞ്ചുപേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്നലെ മുതൽ ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. രാവിലെയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഏകദേശം 11:30 തന്നെ തുരങ്കപാതയ്ക്ക് സമീപമുള്ള വലിയ മല ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ചെളിയും മണ്ണും ഒഴുകി റോട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. എന്തായാലും മണ്ണടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ പരമാവധി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും NDRFന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിന് തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിക്ക് നിർദ്ദേശം നൽകി. മന്ത്രി എ പി അനിൽകുമാറിനോടും മന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് NDRF സംഘത്തോടും വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കലക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇരു നേതാക്കളും ധാരണാപത്രങ്ങൾ കൈമാറി. ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ബിന്ദാങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയതായി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ അറിയിച്ചു. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. സ്ത്രീ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക അവസരങ്ങൾ വികസിപ്പിക്കുക, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ശക്തിപ്പെടുത്തുക എന്നിവയുടെ ഉന്നതതല സംഭാഷണത്തിന് മന്ത്രിതല യോഗം വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്ത്രപര നിർദ്ദേശങ്ങൾ യോഗത്തിൽ നൽകും. അനുഭവങ്ങൾ കൈമാറാനും നൂതന സമീപങ്ങൾ പങ്കിടാനും സ്ത്രീ ശാക്തീകരണത്തിനും യോഗം അവസരം നൽകും. ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷമാണ് മന്ത്രിതല യോഗം ആരംഭിക്കുന്നത്. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാനുവൽ പരിഷ്കരിച്ചത്. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ 37 ബില്യൺ US ഡോളറിന്റെ ഭൌതിക നാശനഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ കെട്ടിടങ്ങൾക്ക് 24 ബില്യൺ ഡോളറിന്റെയും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് 13 ബില്യൺ ഡോളറിന്റെയും നഷ്ടമുണ്ടായതാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെന്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക് അറിയിച്ചു. ഭൂകമ്പമുണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് ഡോഗ്രിഗസ് അറിയിച്ചു. 17854 പേർക്കാണ് വീടുകൾ നഷ്ടമായത്. റബ്ബർ ബോർഡ് അംഗങ്ങളായി എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ എംപി രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും എംപിമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി തുറക്കാത്തതിനെ തുടർന്ന് പോലീസും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശത്തെ തുടർന്ന് ഉമാ തോമസ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇന്നു മുതൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കമ്പനി വാക്കുപാലിച്ചില്ല. ഓഫീസ് തുറക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർക്ക് ഇന്നും പുറത്തു നിൽക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ചയിൽ

0: ആണ് ഇനി ജീവനക്കാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. പ്രമുഖ ഇനമായ RS4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്ന ചരിത്ര നിരക്കിലെത്തി. പത്തനംതിട്ട കൂടലിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. പെൺകുട്ടിയെ പരാതിപ്പെടാനുണ്ടായ സാഹചര്യം, കസ്റ്റഡിയിലെടുത്തവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങിയവ പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എകരൂർ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. ബെൽജിയവും സ്പെയിനും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ എതിരില്ലാത്ത 1 തകർത്താണ് സ്പെയിനിന്റെ ക്വാർട്ടർ പ്രവേശം. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷവിഭാഗം സിംഗിൾസിൽ ലോക 1 താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസീക്ക പെഗുല കൊക്കോഫ് ഗഫിനെയും ചെക്ക് താരം കലോനിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ നടത്തും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട്, പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: ബംഗളൂരുവിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടി തുടങ്ങി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ഭാര്യയുടെ ആരോപണം. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 1 ഷട്ടറുകൾ ഉയർത്തിയത്. ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം February 14 മുതൽ 23 വരെ നടത്തും. 14 കാപ്പുകെട്ടും, 22 ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാല ദിവസം രാവിലെ 10 അടുപ്പുവെട്ട് ചടങ്ങ് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2:20 പൊങ്കാല നിവേദ്യം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ക്ഷമയിലൂടെ സൌഖ്യവും സമാധാനവും എന്നതാണ് ഈ ദിവസത്തിന്റെ മുഖ്യ സന്ദേശം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് വൈകിട്ട് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പനാണ് അപകടത്തിൽപ്പെട്ടത്. ആനയുടെ തുമ്പിക്കയറ്റം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. വനപാലകർ ആനയെ കലക്കി കയറ്റാൻ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപാലത്ത് വൻ മണ്ണിടിച്ചിൽ. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപാലത്ത് വൻ മണ്ണിടിച്ചിലിൽ ആറുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി ടി സിദ്ദിഖിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശം. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോവാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദുരന്ത കാരണം മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ എത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. പത്തനംതിട്ട കൂടലിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. റബ്ബർ വില കിലോയ്ക്ക് 271 രൂപ കടന്നു. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചുവപ്പും മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി നമുക്ക് ഒരുമിക്കാം. നിങ്ങളുടെ വിശേഷങ്ങളും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു വേദിയായി ഗാനോത്സവം മാറുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഒരുപാട് പേര് കാത്തു കാത്തിരുന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പരസ്പരം നമ്മുടെ സ്നേഹ സൗഹൃദങ്ങൾ പങ്കിടുന്ന ഒരു പരിപാടിയായി ഇത് മാറുന്നു എന്നതിലും സന്തോഷമുണ്ട്. മൊത്തത്തിൽ ഒരു സന്തോഷമൊട്ടാണ്. എന്തായാലും വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. 9400224440 ഇതാണ് നമ്പർ. 9400224440 നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം പരിപാടിയിലേക്ക് തിരികെ എത്താം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ആർ കെ ദാമോദരൻ്റെ രചന, സംഗീതം ഇളയരാജ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ ജ്യോതി, നമസ്കാരം. എവിടെയാ, സ്ഥലം എവിടെയാ?
1: പെരിങ്ങാവ് എന്ന് പറയും.
0: പെരിങ്ങാവ്? ആ, നമ്മുടെ ഇവിടെ രാമനാട്ടുകരയാ?
1: രാമനാട്ടുകര അടുത്ത് പെരിങ്ങാവ്.
0: പെരിങ്ങാവ്. ഈ ചില സ്ഥലങ്ങളിൽ പെരിങ്ങാവ്, നടക്കാവ് എന്നൊക്കെ പറയുന്നത്, പല സ്ഥലങ്ങളിലും മാങ്കാവ് അല്ലേ കോമൺ ആയിട്ട് കിടക്കുന്നത്. തൃശ്ശൂരുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഇതുപോലെ കേൾക്കുന്നവർ പറയട്ടെ. എന്തൊക്കെയാ വിശേഷം?
1: സുഖം, ഇങ്ങനെ പോണു.
0: നന്നായിരിക്കുന്നോ?
1: ഓ, നന്നായിരിക്കുന്നു.
0: ആ,
1: ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദയചന്ദ്രൻ ഉണ്ടല്ലോ, ശ്രീ ഉദയചന്ദ്രൻ.
0: ആ, അതെ അതെ,
1: അദ്ദേഹന്റെ ഫ്രണ്ട് ആണ്, വീട് അടുത്താണ്.
0: ആ, താങ്കളും അധ്യാപകനാണോ?
1: അധ്യാപകനല്ല, ഞാൻ ടിപ്പറിലെ ഡ്രൈവറാ.
0: ആ, ശരി. അപ്പൊ ജ്യോതി പലതവണ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് പറ്റിയിട്ടില്ല.
1: ഇല്ല, പറ്റിയിട്ടില്ല. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് കുറെ പ്രാവശ്യം വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: അതെ, ഇപ്പൊ കുറെ ആയിട്ട് അതിനുള്ള ഒരു അവസരം ഇല്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: ഇന്നിപ്പോ ജോലി ഇല്ലേ?
1: ഇല്ല, ഇന്ന് പോയിട്ടില്ല.
0: എന്താ, നിങ്ങൾ സാധനം ഏതെങ്കിലും പെർമനന്റ് സൈറ്റ് ആണോ അതോ വർക്ക് വർക്കിന്റെ അനുസരിച്ച് പോവാണോ?
1: ആ, വർക്കിനനുസരിച്ച്. ഇപ്പൊ കുറച്ചായിട്ട് കൈക്ക് ചെറിയൊരു വേദന പ്രശ്നമൊക്കെ ഉണ്ടായിട്ട്.
0: ഓക്കേ. അല്ലെങ്കിൽ ഈ മഴക്കാലം വരുമ്പോ കുറച്ച് ഖനന നിരോധനം ഒക്കെ വരുന്നോണ്ട് ചിലപ്പോ വർക്ക് കുറയൊക്കെ ചെയ്യും അല്ലേ?
1: ഈ മഴക്കാലം വരുന്ന സമയത്ത്
0: ചില സ്റ്റോപ്പ് മെമ്മോസ് ഒക്കെ വരാറുണ്ടല്ലോ അല്ലെ, ഇങ്ങനത്തെ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കുറെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്.
1: പിന്നെ പൊതുവെ നമ്മള് ചെറിയ ഈ മിനി ടിപ്പറാണ്.
0: ആ, മനസ്സിലായി.
1: ഇപ്പൊ ജോലി വളരെ കുറവാണ്, എല്ലാ മേഖലയും മോശം. പിന്നെ പ്രദേശത്തുള്ള ക്രഷറി ബോഡികളൊക്കെ പ്രവർത്തനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്.
0: അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ല, പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്.
1: ബുദ്ധിമുട്ടുകളുണ്ട്.
0: ശരി, എന്തായാലും അതൊക്കെ ഒന്ന് മാറി വരട്ടെ അല്ലേ.
1: ഓക്കെ ഓക്കെ, ശരി.
0: വേറെന്താ വിശേഷം? സഞ്ചാരിലെ പാട്ടല്ലേ വേണമെന്ന് പറഞ്ഞേ, അനുരാഗ വല്ലരി. ആ, കടിഞ്ഞൂൽ കാഴ്ചു അതല്ലേ. ഇതൊരു നല്ല പാട്ടാണ്. സഞ്ചാരിയിൽ അധികം നമ്മള് പലപ്പോഴും ആവശ്യപ്പെടുന്ന പാട്ട് മറ്റൊന്നായാണ്, ഇതാണ് അധികം കേൾക്കാത്തൊരു പാട്ട്. യൂസഫ് അലി കച്ചേരിയുടെ രചന അല്ലേ. യേശുദാസും എസ് ജാനകിയും പാടിയതിന്റെ മറ്റൊരു പ്രത്യേകത, താങ്കൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യേശുദാസ് ആണ് ഇതിന്റെ സംഗീത സംവിധാനം ഈ ചിത്രത്തിന്റെ. ആ, അതെ അതെ, അദ്ദേഹം കുറച്ച് ചിത്രങ്ങൾക്ക് ഇതുപോലെ സംഗീത സംവിധാനം നിർവഹിച്ചതിലെ ഒരു പ്രശസ്ത ചിത്രമാണിത്. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടല്ലോ.
1: ഓക്കെ,
0: വീട്ടുകാരോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
1: ഓ, ഓക്കെ
0: ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. രണ്ട് മണിവരെയാണ് നമ്മുടെ പരിപാടി. ഹലോ, നമസ്കാരം ബിജു.
1: ഹലോ.
0: ആ ബിജു, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: പുറത്തൂര് ഇവിടെയാണോ? നമ്മുടെ
1: മലപ്പുറം ജില്ലയിൽ.
0: ആ, തിരൂര് പുറത്തൂര്. ആ ഹാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ബിജു? കുറച്ച്.
1: ഞാന് ടൈലറാണ്.
0: ആ, ടൈലറിംഗിലാണ് അല്ലേ?
1: ആ,
0: നമുക്ക് നമ്മുടെ പ്രിയ ശ്രോതാക്കൾ ഒരുപാട് പേര് ടൈലറിംഗിലുള്ളവരാണ്. ഇന്നലെയും ബിജു കേട്ടിട്ടുണ്ടാകും, കുറെ പേരൊക്കെ
1: ഉണ്ട്.
0: അതെ, അപ്പോ കുറെ പേരൊക്കെ ഹായ് ഇടുന്നുണ്ട്.
1: പിന്നെ
0: ഇത് പറഞ്ഞ പോലെ ഹായുടെ ഒരു പ്രളയമാണ് ഇവിടെ. അപ്പൊ അതിൽ നിന്ന് ഒരാളെ അങ്ങ് തെരഞ്ഞെടുക്കുന്നു, വിളിക്കുന്നു, അത്രേ ഉള്ളൂ.
1: അപ്പൊ
0: പല ആൾക്കാരും പരിഭവം വിചാരിക്കും, അയ്യോ ഞങ്ങള് കുറെ ഹായിട്ടല്ലോ. പരിഗണിക്കുന്നുണ്ട് എല്ലാരെയും. ഓക്കെ, വേറെ എന്താ വിശേഷം?
1: സുഖാണ്.
0: ആ, തനിയാണോ ജോലിയിൽ? വേറെ ആരെങ്കിലും സഹായി?
1: വർക്ക്? ആ, ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ഒരു മേജർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു, ഒരു കാലൊക്കെ നഷ്ടപ്പെട്ടു.
0: അതെയോ? ഓഹോ ഹോ. അപ്പൊ ആ അപകടത്തിൽ പറ്റിയതാണോ?
1: ആ, അപകടത്തിൽ പറ്റിയാണ്.
0: ആ ഹാ. അപ്പൊ ബിജുവിനുള്ള കമ്പനി കോമ്പൻസേഷൻ ഒക്കെ തന്നോ?
1: ഇല്ല, ഞാൻ ചെന്നിട്ടുണ്ടെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നില്ല.
0: ഓ, അപ്പൊ

0: ഒരു ഒരു ദൗർഭാഗ്യകരമായി
1: മൂന്ന് മാസം അവിടെ കെടുക്കാനുള്ള ചെലവും പിന്നെ നമ്മളെ ഇവിടെ എത്തിക്കാനുള്ളതും കമ്പനി എടുക്കും.
0: അത്രേ എടുത്തുള്ളൂ അല്ലേ? നമുക്ക് ശരിക്കും നല്ലൊരു കോമ്പൻസേഷൻ തരേണ്ട ഒരു കാര്യമല്ലേ? എന്താ ചെയ്യാ അല്ലേ? എന്തായാലും ഇപ്പൊ ടൈലറിംഗ് പക്ഷെ ഇപ്പൊ മെക്കാനൈസ്ഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നു തോന്നുന്നു അല്ലേ? യാത്ര അതിലാണ് അല്ലേ? അതെ, ബ്രേക്കിന്. അതെ അതെ,
1: നമ്മളിപ്പോഴൊക്കെ
0: ബിജു അതിനെ മനസ്സുകൊണ്ട് അതിജീവിച്ചു. നല്ല കാര്യം. അതിപ്പോ കേൾക്കുന്ന പലർക്കും അതൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവിചാരിതമായി സംഭവിക്കുന്ന ചില ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ പിടിച്ചു വലയ്ക്കുമ്പോൾ അതിനൊരു അതിനൊരു മറുവഴി ഉണ്ട് എന്ന് ഇപ്പോൾ താങ്കളെ പോലെയുള്ളവർ പറഞ്ഞു തരുന്നത് ഒരു ആശ്വാസമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. ഓ ആയിക്കോട്ടെ, സന്തോഷം. അത് കേൾക്കുന്നതിലും സന്തോഷം. പാട്ട് കിരീടം ഇല്ലേ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തേടി, അതല്ലേ പറഞ്ഞേ? നമുക്ക് ഇന്നാള് കിരീടം സിനിമയുടെ ഒരു ഡിജിറ്റൽ 4K വേർഷനൊക്കെ വന്നത് വിജു ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, അപ്പൊ അതിലുള്ള ആ പോസ്റ്റ് കണ്ടപ്പോഴാണ്, ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ എത്രയോ പ്രശസ്തരായ നമ്മുടെ പ്രിയ കലാകാരന്മാർ ഇതിൽ അഭിനയിച്ചിരുന്നില്ല എന്ന് നമ്മൾക്കൊരു അല്ലേ. അതിൽ ആ ഫോട്ടോയിൽ കാണുന്ന മിക്കവാറും അതിലെ അവർ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രിയപ്പെട്ട ഒരുപാട് പേരില്ല, മിക്കവാറും അതിലെ പ്രശസ്തരായ പലരും ഇല്ല. അതാണ് വാസ്തവം, കാലം അങ്ങനെയാണ് അല്ലേ. പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മളിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോകും. ഓക്കെ ബിജു, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ശരി, ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ശ്രീജ, എവിടെയാ സ്ഥലം?
1: ശ്രീജ് വളയനാട് ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത്.
0: അപ്പോ ഇതിനു മുമ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല?
1: ഓ, പങ്കെടുത്തതാ. ഗോപി സാറിനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നു.
0: ആ, മുമ്പ് കിട്ടിയിരുന്നോ? കുറെ മുമ്പായിരിക്കും, ഇപ്പൊ അടുത്തല്ലല്ലോ അല്ലേ? അല്ല, മുമ്പ് പരിപാടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അതിനുശേഷം? എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: അതിനുശേഷം കല്യാണുണ്ട്, രണ്ട് മക്കളാണ്.
0: ഓക്കെ, ചെറിയാളുടെ
1: കല്യാണം
0: വിശേഷം തന്നെയല്ലേ?
1: ജനുവരിയിലാണ് കല്യാണം.
0: അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് വീട് മുഴുവൻ.
1: അതെ,
0: അതിനുള്ള
1: അമ്പലത്തിലെ പണിയാണല്ലോ ഡ്യൂട്ടി. വളയനാട്
0: ഇവിടെ അല്ലേ?
1: സാറ് വന്നിരുന്നോ? ഞാൻ അന്ന് കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു.
0: ഉത്സവത്തിന്റെ സമയത്താ?
1: ഉത്സവത്തിന്
0: ഞാൻ അങ്ങോട്ട് വരാൻ നേരിട്ട് വരാൻ പറ്റിയിട്ടില്ല. അവിടെ വലിയ കേമായിട്ട് പരിപാടികൾ നടക്കുന്നു എന്നൊക്കെ നമ്മങ്ങനെ അറിയാൻ കഴിഞ്ഞെങ്കിലും വളയനാട് ഉത്സവം വലിയ പ്രശസ്തല്ലേ? ഓക്കെ, ഇപ്പൊ പറയുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ പോകുന്ന അവിടെ ജോലി അമ്പലം ഒത്തിരി ജോലി ചെയ്ത കാര്യമൊക്കെ അന്ന് പറഞ്ഞൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാ? റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ, അപ്പോ ഞങ്ങളെ സ്നേഹാന്വേഷം എല്ലാരോടും പറയൂ.
1: ഓ, ഓക്കെ, പറയാം. മക്കളോടും പറയാം. ഹസ്ബൻഡ് ഉണ്ട്.
0: അദ്ദേഹത്തിന്റെ പേരെന്താ?
1: രാമചന്ദ്രൻ.
0: അതെ, അപ്പൊ ചന്ദ്രേട്ടനോടും മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ കേട്ടോ. ഈ കവാലം ചുണ്ടനിലെ പാട്ടല്ലേ വേണ്ടേ? അമ്പലം
1: കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. കൊറേ കലയെ വിളിക്കാണ്ട്.
0: ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവുമല്ലോ.
1: ഓക്കെ,
0: കാവാലം ചുണ്ടൻ ആ പാട്ടല്ലേ വേണ്ടേ?
1: കാവാലം ചുണ്ടൻ.
0: ആമ്പൽ പൂവേ അണിയൻ പൂവേ, വയലാറിന്റെ രചന.
1: പാടാൻ പറ്റിയില്ല തോന്നുന്നു, ലാസ്റ്റ് നിമിഷമായിരുന്നു.
0: അതെ അല്ലേ? അപ്പൊ പാട്ട് കേട്ടില്ല?
1: ഇല്ല, കേട്ടില്ല.
0: എന്നാലിപ്പോ ക്ഷീണം നമുക്കിപ്പോ തീർക്കണം.
1: ഓക്കെ,
0: കേൾപ്പിക്കാട്ടോ.
1: ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം.
0: ശരി.

0: ആ ഹലോ മനു, നമസ്കാരം.
1: ആ നമസ്കാരം സാർ.
0: ആ ഹാ മനുവിൻ്റെ സ്ഥലം എവിടെയാ?
1: ഞാൻ സാർ കക്കോടിയാണ്, കൂടത്തുമ്പയിൽ പ്രോപ്പർ.
0: ആ ഹാ ഹാ ഹാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വിശേഷം അങ്ങനെ പോകും സാർ. രണ്ടു ദിവസം ഒരു ഫെയർ വെതറാണ്,
0: ആ നമ്മൾ
1: അതിൻ്റെ ഒരു ചെറിയൊരു ആശ്വാസം. കുറച്ച് പുറത്തേക്ക് പോവാം.
0: ആ എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉള്ള ആളാണോ? ലൈക്ക് എന്തെങ്കിലും ജോബ് അങ്ങനെ റിലേറ്റഡ് ആണോ?
1: ഇല്ല സാർ, ജോബ് ബേസിക്കലി
0: ആണോ? ഓഹോ, എയർഫോഴ്സിലെ.
1: അതിനൊന്ന് ശേഷം ഒന്ന് രണ്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു.
0: ആ
1: ഇപ്പം സ്വസ്ഥം വീട്ടിൽ തന്നെ. പിന്നെ ചെറിയ സാർ പറഞ്ഞ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്
0: വേണല്ലോ
1: പോകാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹെറ്റിക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല.
0: അതെ, നമ്മൾ അതിന് അതൊക്കെ
1: കുറച്ച് ഫിസിക്കൽ കോൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്
0: കൂടുതൽ
1: അങ്ങോട്ട് വന്നില്ല. എന്നാലും ഈ പാട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ
0: അങ്ങനത്തെ കുറച്ച് മ്യൂസിക്
1: പോകാറുണ്ട്.
0: മ്യൂസിക് കൂട്ടായ്മകളൊക്കെ താങ്കളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് ചുരുക്കം.
1: തീർച്ചയായും സാർ, തീർച്ചയായും. ഇവിടെ അസോസിയേഷൻ ഉണ്ട് ഓൾറെഡി, ഇവിടെ എക്സ് എയർഫോഴ്സിന്റെ ഈഗിൾസ് എന്ന് പറയും.
0: ആ നല്ല കാര്യം.
1: അവിടെ കാലിക്കറ്റിലാണ്, ഇവിടെ ഈസ്റ്റിലാണ് അത്.
0: ആ അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള സെഷൻസും അതിന്റെ ഒരു മീറ്റപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? നല്ല കാര്യം. മ്യൂസിക്കിന് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുണ്ട്. അതെ അതെ, അതിനൊരു കുറച്ചും കൂടി ഒരു ഫ്രൂട്ട്ഫുൾ ആവണം എന്നുള്ള ചിന്തയുണ്ട്. അപ്പൊ കുറച്ച്
1: പട്ടാളത്തിലുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം.
0: അതെ,
1: അവിടെയാണ് കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാവുക.
0: ആ തീർച്ചയായും, അതൊരു ഭയങ്കര ഒരു ഒരു വൈബ്രന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലോസ് ഒരു ഇതായിരിക്കുമല്ലോ അല്ലെ, അസോസിയേഷൻസ് ആയിരിക്കും. അതെ അതെ, അപ്പൊ താങ്കളെ പോലെ അതെ ഇങ്ങനെയുള്ള സർവീസസിൽ വർക്ക് ചെയ്ത ഒരാളോട് ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല
1: ഇതൊന്നും.
0: എത്ര കാലം ഉണ്ടായിരുന്നു സർവീസില്?
1: 23
0: ആയിരുന്നു. കുറെ സ്ഥലത്ത് വേറെ പോസ്റ്റിംഗ്സ് ഒക്കെ എല്ലാം മാറി മാറി എല്ലാം ഇന്ത്യയുടെ എല്ലാ സൈഡിലും
1: പോയിട്ടുണ്ടാവും.
0: അപ്പോൾ എന്താണ് പിന്നെ പഴയ നമ്മുടെ സർവീസസിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഒക്കെ എവിടെയെങ്കിലും ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവില്ലേ? ഞാൻ ചോദിച്ചു ഇവിടെ ഇല്ല, കാലിക്കറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, വേറെ പുറത്തൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാവാറുണ്ടോ?
1: ഉണ്ട്, ഞങ്ങൾക്ക് സ്റ്റേറ്റ് കോൺഫറൻസ് വരാറുണ്ട് എയർഫോഴ്സിന്റെ. മൊത്തത്തിൽ മൊത്തം ഡിസ്ട്രിക്ട്സിന്റെയും ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് വൺസ് ഇയർ വരാറുണ്ട്. കൂടാതെ ഡിസ്ട്രിക്റ്റിലുള്ള ലിക്ഷ്യ ലെവലുള്ളതും ഉണ്ടാവാറുണ്ട്.
0: പിന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്ത സ്ക്വാഡ്രനോ അങ്ങനെയുള്ള അവരുടെ എന്തെങ്കിലും ഇതുപോലെ ആനിവേഴ്സറി എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പോവോ? അങ്ങനെയാണോ?
1: ഉണ്ട്, നമ്മളെ ഇൻടേക്ക് ഉണ്ടല്ലോ, നമ്മളെ എൻട്രി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ആ ബാച്ചിന് ആ പെർട്ടിക്കുലർ ട്രേഡ് ആ ബാച്ചിന്റെ അന്നത്തെ
0: ഗ്രൂപ്പ്
1: ഒക്കെ നമ്മൾ വാട്സപ്പിൽ 10th ഗ്രൂപ്പ് പ്ലസ് 2 ഗ്രൂപ്പ് എന്നൊക്കെ അല്ലേ.
0: അതുപോലത്തെ നിങ്ങളെ മറ്റേ ഇൻടേക്ക് ഗ്രൂപ്പിന്റെ അതുപോലെ ഗെറ്റ് ടുഗദർ ഉണ്ടാവല്ലേ?
1: ഇൻടേക്ക് ഗ്രൂപ്പിന്റെ ഗെറ്റ് ടുഗദർ ഉണ്ടാവുന്നത് അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നു.
0: ഓഹോ,
1: എപ്പോഴല്ലോ സാർ, എപ്പോഴും നമ്മൾ ഒരു സുഖം ഉണ്ടാവില്ല, അപ്പോഴൊക്കെ നടക്കുന്നതിന്റെ ദിവസം.
0: ആ സന്തോഷം,
1: അതിൽ വിശ്വസിക്കുന്നതായിരുന്നു ഞങ്ങള്. കാരണം എല്ലാ പ്രാവശ്യം ഒരു
0: നമുക്ക് അത് കുറച്ചൊരു ആഗ്രഹം ഉള്ളിൽ വരുമ്പോ കാണുമ്പോ അതിനൊരു സന്തോഷം ഇരട്ടിക്കും. വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ, താങ്കളുടെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ.
1: ഓ പിന്നെ സാർ, പിന്നെ നമ്മളെ ആകാശവാണി എല്ലാ മുത്തുകളും ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമാസ്റ്റർ പോയി, പിന്നെ

0: സന്തോഷം തരുന്ന കാര്യമാണ്. പല പ്രോഗ്രാംസ് ഉണ്ട്, നല്ല കോർഡിനേഷൻ ആണ്, നല്ല കമ്പൈലിംഗ് ആണ്, നല്ല പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്.
1: ഓക്കെ, താങ്ക് യു. ഇതുപോലെ നല്ല ലിസ്നേഴ്സാണ്, നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ എല്ലാവരും പ്രേരിപ്പിക്കുക ഉറപ്പായിട്ടും.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും താങ്കളെ പോലെ ഒരിക്കൽ കൂടി പരിചയപ്പെട്ടതിലുള്ള സന്തോഷം പറയട്ടെ. ഞാൻ ജാലകത്തിലെ പക്ഷിയിലെ പാട്ടാണ് ഇപ്പൊ തൽക്കാലം വേണമെന്ന് പറയുന്നത് അല്ലേ?
0: അതെ സർ, ലിലിൻ രാജേന്ദ്രൻ ചെയ്ത് ജാലകത്തിലെ പക്ഷി. ആ പാട്ട് ഹരിനീല വനച്ചായ് എന്നുള്ള പാട്ടാണ്.
1: അത് അത്ര കോമൺ ആയിട്ട് നമ്മുടെ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു പാട്ടും കൂടിയാണ്.
0: അതെ അതെ അതെ, അതുകൊണ്ടാണ് കൊടുത്തത്. എനിക്ക് പേടിയാ സാറിന് സംസാരിക്കാൻ, കാരണം വെച്ചാൽ ഞാൻ മുമ്പ് ഇതുമാതിരി ഒരു പാട്ട് ചോദിച്ചപ്പോഴും അയ്യോ അതില്ലല്ലോ എന്നു, പിന്നെ രണ്ടാം ചോദിച്ചപ്പോ അതും ഇല്ലല്ലോ എന്ന്, ഈ വിളിക്കുന്നവൻ ഒരു കുഴപ്പക്കാരനാണോ?
1: അല്ല അതല്ല അതല്ല, അത് പോരായ്മ ഞങ്ങളുടെ അല്ലേ, നിങ്ങളുടെ അല്ലല്ലോ. നല്ല പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട്
0: അങ്ങനെ പറയല്ല, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മുത്തുകളും ആകാശവാണിന്റെ ഡാറ്റാ ബാങ്കിൽ ഉണ്ട്.
1: അതെ അത് ശരിയാ, ചിലതൊക്കെ റയർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇല്ലാതെയും മിസ്സായി പോകും. അപ്പൊ അതില് വി ഷുഡ് ഫീൽ അപ്പോളജറ്റിക്. അപ്പൊ താങ്കൾ അതിൽ വിഷമം വിചാരിക്കരുത് ഒരിക്കലും.
0: നോ സാർ, പല പാട്ടുകളും ഞങ്ങൾ ആകാശവാണി ട്രാൻസ്മിറ്റ് ചെയ്ത ശേഷമാണ് കേൾക്കുന്നത്.
1: എന്തായാലും സന്തോഷം,
0: അങ്ങോട്ടാണ്.
1: അതെ, മ്യൂച്വലി മ്യൂച്വലി എന്താ പറയാ, പരസ്പരം മൂന്ന് വടികളായി പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെറ്റ്സ് ഗോ മാർച്ച് ഫോർവേഡ്.
0: അപ്പൊ
1: ഈ പാട്ട് കേൾക്കാം, ഒ എൻ വി ജെറിയമൽദേവ് യേശുദാസ്. ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ, വെൽക്കം വെൽക്കം സാർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം ജുലിന.
1: നമസ്കാരം.
0: ജുലിനയുടെ വീട് സ്ഥലം എവിടെയാ?
1: താമരശ്ശേരി.
0: താമരശ്ശേരി. എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: താമരശ്ശേരി.
0: ഓ, പറഞ്ഞോളൂ.
1: ഇർപ്പോണ എന്ന ചെറിയൊരു ഗ്രാമത്തിലാ.
0: ഇർപ്പോണ? ആ, കേട്ടിട്ടില്ലല്ലോ. അതേത് ഭാഗത്താ?
1: ഏത് ഭാഗം? കത്തർമൽ. കത്തർമലേക്ക് ഒന്നും എത്തണ്ട.
0: ആഹാ, കത്തർമൽ കേട്ടിട്ടുണ്ട്. എന്തായാലും കൗതുകൾ. ഓ, പരപ്പൻ പോയിലിന്റെ ആ ഭാഗത്താ? പരപ്പൻ പോയിലിന് അവിടെയൊക്കെ ആ ഭാഗമൊക്കെ നമ്മളതിലൊക്കെ പാസ് ചെയ്യുമ്പോൾ ആ സ്ഥല പേരുകളൊക്കെ അറിയാലോ. പിന്നെ നമ്മൾ ഈ അധികം ഹൈവേ കൂടിയല്ലേ യാത്ര, അതിലെ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങൾ അധികം പോകാത്തതുകൊണ്ടാണ് അറിയാത്ത കേട്ടോ. ഓക്കെ, എന്നാലും ആ പേരിൽ ഒരു കൗതുകം ഉണ്ട് അല്ലേ. എന്താ അതിന്റെ സ്ഥലനാമ ചരിത്രം ഒന്നും ഞാൻ ഇപ്പൊ ജുലിനോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും ഇനി സൗകര്യം പോലെ അന്വേഷിച്ചാൽ ഇതുപോലെ ആരെയും ചോദിക്കുമ്പോൾ പറഞ്ഞുകൊടുക്കാലോ. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ? ഹൗസ് വൈഫായിട്ട് പോകുന്നു. അപ്പോ ഇന്നിപ്പോ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ സ്ഥലത്ത്? ഐ മീൻ വീട്ടിലുണ്ടോ അപ്പോ?
1: മോള് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു.
0: അതെയോ?
1: ചെറിയ ആള് ഡിഗ്രി.
0: ഓഹോ, മോള് ഷിപ്പിംഗില് ഏതാ മെർച്ചന്റ് നേവി? ഏതിലാ? എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്?
1: ഇടിഒ ആയിട്ട്.
0: മറ്റേ ഇതാണോ? മറ്റേ കമ്മ്യൂണിക്കേഷൻ്റെ ആണോ?
1: ഇലക്ട്രിക് എഞ്ചിനീയർ.
0: ആ, ഇലക്ട്രിക് എഞ്ചിനീയർ ആയിട്ടാ. അപ്പം ഇപ്പോ വീട്ടിലുണ്ടോ?
1: ആ, വീട്ടിലുണ്ട്. ഇപ്പൊ ഒരു മാസമായി ലീവിന് വന്നു.
0: ആ, അവരിങ്ങനെ ഒരു ഓരോ വോയേജ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ഫ്രീ ആയിരിക്കും അല്ലേ?
1: ആ, ഫ്രീ ആയിരിക്കും.
0: എന്ത് അവര് പോകുന്ന മറ്റേ ലൈനറുകൾ എന്താ? കെമിക്കലാണോ ഓയിലാണോ എന്തായിരിക്കും?
1: അത് ഇത് കണ്ടെയ്നർ ഷിപ്പ്.
0: കണ്ടെയ്നർ ഷിപ്സ് ആണ്.
1: ആ,
0: അപ്പോൾ ഇപ്പോൾ കുറേ കാലമായോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഇല്ല, ഫസ്റ്റ് കയറി 7 മാസം കഴിഞ്ഞു, ഇപ്പോൾ ലീവിന് ഇറങ്ങിയതാ.
0: ഓ, അങ്ങനെ. ആ ആ
1: ആ ആ.
0: അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്.
1: ഓ,
0: ആ, എന്തായാലും അങ്ങനെയുള്ള ഈ നമ്മുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ അധികം പരിചയപ്പെടുന്നില്ലല്ലോ. മനസ്സിലാക്കുമ്പോഴാണ് കുറെ പേരുണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലേ.
1: എന്തായാലും
0: ജുലിനെ മോളെ പറ്റി പറഞ്ഞതായി കാര്യം. എന്താ വെച്ചാൽ ഇത് കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത്തരം സെഗ്മെന്റുകളിലൊക്കെ ജോലി ചെയ്യാൻ കുട്ടികൾ ധാരാളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഒരു പ്രചോദനല്ലേ. അതുപോലെ പെൺകുട്ടികൾക്കും പുതിയ ഒരു തൊഴിൽ മേഖല.
1: ആദ്യം പെൺകുട്ടികൾ കേട്ടിട്ടില്ലായിരുന്നു പറഞ്ഞു, പക്ഷെ ഇപ്പൊ പെൺകുട്ടികൾക്ക് കുറെ സ്കോപ്പ് ഉണ്ട്.
0: അതെ, അപ്പൊ അങ്ങനെ കുട്ടികൾ കടന്നു പോട്ടെ. കുട്ടികൾക്ക് ഇഷ്ടംപോലെ സ്വയം ജോലി കണ്ടെത്താനും സ്വന്തം കാലിൽ നിൽക്കാനും ആഗ്രഹിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ ഇങ്ങനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ലതല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം വിടുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ച് ആശങ്കയൊക്കെ
1: ഉണ്ടായിട്ടുണ്ടാവും.
0: ഓക്കെ, അപ്പൊ മോളോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പ്രത്യേകം പറയൂ. അവളിങ്ങനെ ഒരു നല്ല തൊഴിൽ മേഖല കണ്ടെത്തിയല്ലോ. ഓക്കെ, അപ്പൊ സുഖമോ ദേവിയിലെ പാട്ടല്ലേ വേണ്ടേ? കൊടുക്കാം കേട്ടോ. അപ്പൊ ബാക്കി വീട്ടുകാരോടും കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങളെ അന്വേഷണം പറയൂ കേട്ടോ. പാട്ട് കേട്ടാലോ.
1: ഓക്കെ,
0: വെൽക്കം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ.
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ പേര് സബിന, കൊളക്കാട് എന്നാണ് വിളിക്കുന്നത്.
0: ആ എവിടെയാ സ്ഥലം?
1: തിരുവാങ്ങൂർ കൊളക്കാട്.
0: ആ കൊളക്കാട്,
1: കാപ്പാട്.
0: കാപ്പാട് അടുത്ത്. മനസ്സിലായി. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? റേഡിയോന്റെ അടുത്ത് കുറച്ചൊന്ന് മാറിക്കോ, വീട്ടിൽ ആ മുറിയിൽ നിന്ന് വന്ന് പുറത്തേക്ക് നിൽക്കോ. നമ്മളെന്താ അറിയോ, സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാ. ആ ഇപ്പോൾ കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കാവോ അല്ലേ? ആ കുഴപ്പമില്ല. എന്നാ അപ്പോൾ വീട്ടിൽ ഉഷാറായിരിക്കുന്നു? ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ ഒരു മെസ്സേജ് സന്ദേശം അയച്ചു. അതെ, അതല്ലേ ഇപ്പോൾ ഫലിച്ചത്. മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു രീതിയാക്കാൻ കാരണം എങ്ങനെയാണ്, നിങ്ങളെ വിളിച്ച് കഴിയുമ്പോൾ ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരുന്ന് മുഷിയണ്ട, ഇത് മെസ്സേജ് അയച്ചിട്ട് അവിടെ ഇട്ടാൽ ഞങ്ങൾ കഴിയുന്നത്ര പേരെ തിരിച്ച് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാട്ട് കേൾക്കുകയും ചെയ്യാം, നമുക്കിത് ഇങ്ങനെ ഒരു കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക വേണ്ട.
1: അതെ
0: അതെ, അതാ നമ്മൾ കാത്തിരുന്നു കിട്ടുന്നില്ല. നമുക്കായാലും ഒരാളെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, പിന്നെ നമ്മുടെ സമയം അത്രയും സമയം പോകുമ്പോഴുണ്ടാവുന്ന ഒരു നിരാശ വേറെ. പരിപാടിയിൽ അപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടൊന്നും കേൾക്കാനോട്ട് പറ്റൂല. എന്തായാലും ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ആരെങ്കിലൊക്കെ ഭക്ഷണത്തിനുണ്ടാവോ? അതോ ആ എന്താ അദ്ദേഹത്തിന്റെ പേര്? ആ ധൻജിത്ത് അല്ലേ. ആ ഹാ ഹാ, ഓക്കെ. അപ്പോൾ ഭക്ഷണം കൊടുക്കാനുള്ള പരിശ്രമത്തിലായിരിക്കും. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഒപ്പം സിനിമയിലെ ചിന്നമ്മ അടി കണ്ണമ്മ, അത് മതിയോ? ആ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ആകാശവാണിയിൽ എല്ലാവരോടും ഞങ്ങൾ അന്വേഷണം പറയും.
0: ഓ, ഞങ്ങളെ ഏറ്റിരിക്കുന്നു. ഓക്കെ.

0: ക്രമത്തിലായിരിക്കും. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഒപ്പം സിനിമയിലെ ചിന്നമ്മ അടി കണ്ണമ്മ അത് മതിയോ? ആ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ആകാശവാണിയിൽ എല്ലാവരും ഞങ്ങൾ അന്വേഷണം പറയൂ.
0: ഓ, ഞങ്ങൾ ഏറ്റിരിക്കുന്നു. ഓക്കെ.
1: ആ ശരി.

0: നിങ്ങൾ ചോദിച്ചിട്ട് കുഴപ്പമുണ്ടാക്കാൻ ഞാൻ മതി.
1: അതില്ല.
0: ഓക്കെ, ഇന്ന് ഏതാ പാട്ട് നമ്മൾ പറഞ്ഞില്ലോ, ഏത് പാട്ടാ വേണ്ടത്?
1: അയ്യോ പെട്ടെന്ന് കിട്ടുന്നു വിചാരിച്ചില്ല.
0: ഇല്ല,
1: ഏതെങ്കിലും ഒരു നല്ല പാട്ട് കൊടുക്ക.
0: അങ്ങനെ മതിയോ? എന്നാലും ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ, ഇത്രയും പാട്ടിന് പ്രിയമുള്ള ഒരാളല്ലേ, ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്ന ഒരാളല്ലേ.
1: ഒന്നും ആലോചിക്കില്ല പെട്ടെന്ന്. അതെ, നേരത്തെ കാപ്പാടുന്ന് വിളിച്ചില്ലേ, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്നേരം ഞാൻ പെട്ടെന്ന് ഹായ് അയച്ചത്. പിന്നെ പാട്ടിനൊന്നും അത്ര
0: കൊടുത്തിട്ടില്ല. പാട്ട് കൊടുക്കാം, കുഴപ്പമില്ല.
1: ചെറിയ മക്കൾക്കുള്ള പാട്ട് കൊടുത്തു. അടുത്ത വീട്ടിലെ മക്കൾക്ക് ആയിക്കോട്ടെ. ഇവാനി ഇവാനില്ലേ,
0: ചെറിയ കുട്ടികൾക്ക്. ആ, ചെറിയ കുട്ടികൾക്കുള്ള പാട്ട് ഇനി കണ്ടുപിടിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം നമുക്ക്, ഒരു കാര്യം, നല്ലൊരു പാട്ട് കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഈ പാട്ടം കൊടുത്തേക്കാം, കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി നജ്മ. ഓക്കെ, റൈറ്റ്.

0: ഗാനോത്സവം തത്സമയ പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രിയ ശ്രോതാവിനെ ഹലോ
1: ഹലോ
0: ആ ഹലോ നജ്മ,
1: ഞാൻ സുഗന്ധന.
0: ഉഷാറായിരിക്കുന്നോ?
1: ആ
0: നജ്മയുടെ ശബ്ദം കേട്ടിട്ട് കുറച്ച് കാലമായല്ലോ അല്ലേ?
1: കുറച്ചുകാലായി വിളിക്കാതെ.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ? മുജുകുന്നിൽ എന്ത് പറയുന്നു?
1: മുജുകുന്നിൽ കുഴപ്പമൊന്നുമില്ല.
0: എന്ത് കുഴപ്പമുണ്ടാവണല്ലേ?

0: പ്ലീസ് സ്റ്റേ ഓൺ ദ ലൈൻ.
1: ഹലോ, നമസ്കാരം.
0: സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ്
1: ചെയ്തിരിക്കുന്നു. ഹലോ
2: ഹലോ.
1: ആ രൂപ,
2: ഓക്കേ.
1: രൂപ പ്രദീപ് ആവള.
2: ആ രൂപ പ്രദീപ് ആവള.
1: രൂപ, നമ്മൾ തിരിച്ചു വിളിക്കുന്ന തീരെ വിചാരിച്ചില്ലാന്ന് തോന്നുന്നു.
2: ഇല്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചിട്ടാളൂ. ഇപ്പോ
1: ഏയ്, ആകാശവാണി അങ്ങനെ വെറും വാക്ക് പറയോ? ഞാൻ ചുമ്മാ പറഞ്ഞ ശിവ, എത്രയോ ആൾക്കാർ ഇതിപ്പോ രൂപയ്ക്ക് കിട്ടി. ഞാൻ ഇവിടെ എത്രയോ നൂറുകണക്കിന് ഹായ് വെറുതെ കിടക്കുന്നു. അപ്പൊ അവരോടൊക്കെ പറയും, അവരെ തിരിച്ചു ചോദിച്ചാൽ എനിക്കെന്ത് പറയാറുണ്ട്. ഞാൻ വെറുതെ തമാശ പറഞ്ഞു
2: കേട്ടോ. മനസ്സിലായി.
1: വേറെ എന്തൊക്കെ വിശേഷം?
2: നല്ല വിശേഷം.
1: ഉഷാറായിരിക്കുന്നോ?
2: ഓ, ഉഷാറായിരിക്കുന്നു.
1: വീട്ടിലാണോ, ജോലി സ്ഥലത്താണോ?
2: ഞാൻ ഒരു LIC ഏജന്റ് ആണ്.
1: ഓക്കെ. അപ്പോ പലപ്പോഴും അവിടെ തന്നെ ആ ഏരിയയിലൊക്കെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്?

0: അല്ലേ? അതോ വേറെ?
1: ഞങ്ങൾ പേരാമ്പ്ര
0: ബേസ് ചെയ്തിട്ടാണ് അല്ലേ. എത്ര കാലമായി
1: ഞാനിപ്പോ? ഇല്ല, ഒരു ഒന്ന് രണ്ട് വർഷത്തിന്റെ അടുത്തായിട്ടുള്ളൂ. ഞാൻ അക്ഷയിലായിരുന്നു അവിടെ. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് ഒന്നിറങ്ങി.
0: എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ?
1: ബിസിനസ് ഒക്കെ ഉഷാറായി പോകുന്നു,
0: നന്നായി പോകുന്നു. കൂടുതൽ പേരെ ഇതുപോലെ നല്ല ക്ലയൻസിനെയും നല്ല പരിചയക്കാരെയൊക്കെ കണ്ടെത്തുക, അവരൊക്കെ നല്ല സ്കീംസ് പറഞ്ഞു കൊടുക്കുക അല്ലേ. നിങ്ങൾക്ക് രൂപയ്ക്കൊക്കെ നല്ല ട്രെയിനിങ് ഇത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശീലനം കിട്ടാറുണ്ടല്ലോ അല്ലേ?
1: ഓ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ മാസത്തിലും ഒരു ദിവസം തന്നെ നമുക്ക് അവിടെ ട്രെയിനിങ്
0: കിട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ താങ്കളുടെ സ്വരത്തിൽ, രൂപയുടെ ശബ്ദത്തിലുണ്ട് ഒരു ആത്മവിശ്വാസം. അപ്പൊ അത് ബിസിനസ്സായി മാറട്ടെ, സന്തോഷം. നമുക്ക് പരിപാടി
1: പോലീസിലാണ്, മകൻ രണ്ടു മക്കളാണ്.
0: അവർ പഠിക്കാണോ?
1: മുത്താളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് ബിസിഎക്ക് ബാംഗ്ലൂർ ചേർത്തിട്ടുണ്ട്. മോള് ഏഴാം ക്ലാസ്സില്.
0: ഓക്കേ, അപ്പൊ അവരോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ
1: കേട്ടോ. ഓക്കേ ഓക്കേ സാർ.
0: നമുക്ക് ചിലമ്പിലെ ആ പാട്ട് കേൾക്കാൻ, താരും തളിരും മിഴിപൂട്ടി, യേശുദാസ് ലതിക അല്ലേ?
1: ശരി ശരി, അതെ അതെ.
0: ഓക്കേ ശരി, താങ്ക് യു.
1: ഓക്കേ ശരി സാർ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ലേഖ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏ ആ അതെ, അന്യ എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്രു സാറ് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസ് ഒക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു എന്ന് അറിയിച്ചത്.
1: ഓ

0: ചന്ദ്രു ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന, ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
1: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
0: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന എല്ലാവരുടെ അഭിപ്രായം. സാധാരണയായി ഇന്റേണായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
1: ഞാൻ 2 ഷൂട്ടിങ്ങിനും അസിസ്റ്റ് ചെയ്തു മാഡം.
0: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
1: എന്താ മാഡം?
0: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
1: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
0: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്, അതായത് അബുദാബി ചെന്ന് വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
1: 6 മാസോ? അബുദാബിയിലേക്കോ മാഡം?
0: അന്നയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്കൂടി അന്നയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
1: പക്ഷെ മാഡം, അബുദാബി എന്നൊക്കെ പറയുമ്പോ,
0: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500 കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
1: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
0: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്ത് നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
1: വിസയോ? ഞാൻ
0: കിടന്നുരുളണ്ട. ബാംഗ്ലൂർ പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്നറിയോ അന്നയ്ക്ക്?
1: മാഡം തെറ്റിദ്ധരിക്കരുത്.
0: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്ന ഓർക്കണമായിരുന്നു.
1: സോറി മാഡം, യഥാർത്ഥത്തിൽ
0: അതെ, യഥാർത്ഥത്തിൽ അന്ന കാണിച്ചത് നമ്പർ 1 ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷകത്താണ്.
1: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
0: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ അന്നാ?
1: സോറി.
0: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെയും ഫ്രണ്ടിന്റെ ഉദ്ദേശം?
1: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ.
0: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
1: ഐ എം എക്സ്ട്രീംലി സോറി മാഡം, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം.
0: നോ നോ, ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാൻ ഇറങ്ങിയ ആളെ പറ്റി എനിക്കും ചിലതറിയാനുണ്ട്.
1: എന്താണ് മാഡം?
0: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റായി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
1: അത്
0: താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
1: വേണ്ട വേണ്ട, ഞാൻ പറയാം.
0: അപ്പൊ ബുദ്ധിയുണ്ട്?
1: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
0: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ KGF ഫിഷിന്റെ ഒരു കട്ടുണ്ട്. അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
1: അത്
0: മടിക്കണ്ട, അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
1: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
0: എക്സ് ലവർ?
1: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചായിരുന്നു.
0: ഒരുമിച്ചെന്ന് പറ

0: ലേഖ, നീ കുഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കാരുന്നീന.
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയാ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ചു വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞാ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന്.
0: നീ തിരക്കിയില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ. പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
0: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
1: ഒരിക്കലുമില്ല. എന്റെ മുന്നിലിപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: അന്ന, നീ ഇന്നും ലേറ്റ് ആയല്ലോ. വന്നുവെന്ന് നീ അവിടുത്തെ ഇന്റേൺ ആണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കിപ്പോ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേരും മാത്രമാണ്. മാർക്കറ്റിംഗ് ഹെഡ് ഒരു ലേഖാ മാഡം, പിന്നെ പഴയ കാര്യസ്ഥൻ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നടക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖാ മാഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പാ അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ, പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. അയാളുടെ വീക്ക്നെസ് അതെന്താണെന്ന് കണ്ടുപിടിക്ക.
1: നോക്കാം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

0: ഈ തുടർ നാടകത്തിന്റെ 6ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചില്ല എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്.

103.6 ശ്രീ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഗുലാം അലി പാടിയ ഗസലുകൾ.

ഗുലാമലി പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അപകടം ദൗർഭാഗ്യകരമാണെന്നും മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്കെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർ കോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്റർ ഓളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട്

ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ വാട്സാപ്പിലൂടെ. വാട്സാപ്പ് നമ്പർ 9400224440. ചക്രമുത്ത് എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ബീനരാജ് ആയിക്കാടിന്റെ ഇഷ്ടഗാനം കേൾക്കാം. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ വരികളെഴുതി രവി ബോംബെ ഈണം നൽകി സുജാത പാടിയ ഗാനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ആനക്കുഴിക്കരയിൽ നിന്നും പവിത്രേട്ടന് വേണ്ടി ഫ്രണ്ട്സ് ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. സ്വപ്ന കൂടെ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും സുനിൽ ഫഹദ് എന്നിവരും പാടിയത്. കൈതപ്രതിന വരികൾ മോഹൻ സിത്താരയുടെ ഈണം.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: തിളക്കം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. അനീഷ് തളിപ്പറമ്പ് ആവശ്യപ്പെട്ടതാണ് ഇത്. കൈതപ്രം രചിച്ച് കൈതപ്രം വിശ്വനാഥൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
4: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
3: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ,
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: മെഡിക്കൽ കോളേജിൽ നിന്നും സീന സുരേഷ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഗാനം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഗായിക സുജാത, സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നടക്കാവിൽ നിന്നും ദിവ്യ, മനോജ്, ആകർഷ, അക്ഷത്, ആതിര എന്നിവർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മുഖേരിയിൽ നിന്നും രാജീവ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത്, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

ചിത്രം കാവൽ. ബി കെ ഹരിനാരായണൻ്റെ വരികൾ, രഞ്ജിൻ രാജിൻ്റെ ഈണം, മധു ബാലകൃഷ്ണൻ്റെ സ്വരം. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു തിക്കോടിയിൽ നിന്നും ആതിര.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഒ എൻ വി ശ്യാം കൂട്ടുകെട്ടിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനം അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും. പറമ്പിൽ ബസാറിൽ നിന്നും വീണ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച എസ് പി വെങ്കടേഷേണ നൽകിയ യേശുദാസ് പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. മാത്രയിൽ നിന്നും വിജീഷ്.

കൈതപ്രം രചനയും ഈണവും നൽകി യേശുദാസ് പാടിയ ഗാനമാണ് യോ ചോയ്സിൽ അവസരമായി അഗ്നിസാക്ഷി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് പൂവാട്ടുപറമ്പിൽ നിന്നും മിഥുൻ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ യോ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

എഫും പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങൾ കൈമാറി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. വയനാട്ടിൽ നിന്നുള്ള NDRF സംഘം സംഭവസ്ഥലത്തെത്തിയതായും മന്ത്രി. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മന്ത്രി T.സിദ്ദിഖ്. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്കെന്ന് മന്ത്രി P.K. ബഷീർ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി K. മുരളീധരൻ. പൊലിയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: FM 103.6 Real FM.

0: ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: Music Mix.

മ്യൂസിക് മിക്സ്.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ പ്രവചനാതീതമായ നാടകീയതകൾക്കും കണ്ണീരനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നുപോകുമ്പോൾ ഇന്ന് നടന്ന രണ്ട് മത്സരങ്ങൾ അതിനെ എല്ലാ അർത്ഥത്തിലും അടയാളപ്പെടുത്തുന്നതായിരുന്നു. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കരിയറിലെ 6th ലോകകപ്പിൽ, ഒരുപക്ഷെ തന്റെ അവസാന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ കിരീട സ്വപ്നങ്ങളുമായി കളത്തിലിറങ്ങിയെങ്കിലും അയൽക്കാരായ സ്പെയിനിന്റെ യുവനിരയ്ക്കു മുന്നിൽ ആ പോരാട്ടം കണ്ണീരോടെ അവസാനിക്കുന്ന കാഴ്ചയാണ് ഡാലസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഈ വികാരനിർഭരമായ നിമിഷങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ കായിക രംഗത്തെ അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെ ദുരന്തത്തിൽ കലാശിക്കുമെന്നതിന്റെ വലിയ പാഠമാണ് മറ്റൊരിടത്ത് അരങ്ങേറിയത്. കഴിഞ്ഞ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ USA സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെടുകയും ഫിഫയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് കടുത്ത സമ്മർദ്ദം ചെലുത്തി ടൂർണമെന്റിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബെൽജിയത്തിനെതിരെ അവനെ കളിപ്പിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടല്ല ഫുട്ബോൾ മൈതാനമെന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ കണ്ടത്. ഗ്രൌണ്ടിൽ ട്രംപിന്റെ ആ അധികാര പ്രയോഗം പാടെ ചീറ്റിപ്പോവുകയും ബെൽജിയത്തിന്റെ കരുത്തുറ്റ ഡിഫൻസിന് മുന്നിൽ പതറിയ ബലോഗൻ കളിയിലുടനീളം ഒരു നിഴൽ മാത്രമായി മാറുകയും ചെയ്തു. ഒടുവിൽ 1-4 ഗോളുകൾക്ക് ആതിഥേയരായ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബെൽജിയം ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഡാളസിന്റെ അതിമനോഹരമായ സ്റ്റേഡിയത്തിൽ നടന്ന സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം തന്ത്രങ്ങളുടെയും പ്രതിരോധ മികവിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു. പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് തന്റെ വിശ്വസ്തനായ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ 4-2-3-1 എന്ന ഫോർമേഷനിൽ അക്രമത്തിന്റെ കുന്തമുനിയാക്കി നിർത്തിയപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും റാഫേൽ ലിയാവോയും പെഡ്രോനെറ്റയും പന്തുകൾ എത്തിക്കാൻ സജ്ജരായിരുന്നു. മറുഭാഗത്ത് സ്പെയിനിന്റെ കോച്ച് ലൂയിസ് ഡി ലാഫ്യൂന്റെ കൃത്യമായ പന്തടക്കത്തിലും ചെറു പാസുകളിലും വിശ്വസിച്ച് 4-3

3-4-3 എന്ന അവരുടെ പരമ്പരാഗത ശൈലിയിലാണ് ടീമിനെ വിന്യസിച്ചത്. മധ്യനിരയിൽ റോഡ്രിയുടെ അസാധാരണമായ കളി, നിയന്ത്രണവും വിങ്ങുകളിൽ യുവവിസ്മയം, ലാമിൻ യമാലിന്റെ മാന്ത്രിക നീക്കങ്ങളും സ്പെയിനിന് തുടക്കം മുതൽ മേധാവിത്വം നൽകി. പന്തടക്കത്തിൽ സ്പെയിൻ വളരെ മുന്നിലായിരുന്നെങ്കിലും പോർച്ചുഗലിന്റെ റൂബൻ ഡയസും അന്റോണിയോ സിൽവയും നയിച്ച പ്രതിരോധ കോട്ട അത്ര എളുപ്പം തകരുന്നതായിരുന്നില്ല. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർസാബാലിന് പോർച്ചുഗീസ് ബോക്സിനുള്ളിൽ വെച്ച് പന്ത് കൃത്യമായി ലഭിച്ചെങ്കിലും അത് പോസ്റ്റിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. തൊട്ടടുത്ത മിനിറ്റുകളിൽ കൌണ്ടർ അറ്റാക്കുകളിലൂടെ പോർച്ചുഗൽ തിരിച്ചടിച്ചു. 42-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസ് ഇടതുഭാഗത്തു നിന്ന് തൊടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ട് സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടി ദിശ മാറിപ്പോയത് തലനാരിഴയ്ക്കാണ് ഗോളാകാതിരുന്നത്. ഇരു ടീമുകളും പരമാവധി ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല. 2-ാം പകുതിയിൽ കളി കൂടുതൽ പരുക്കനായിരുന്നു. 41-ാം വയസ്സിലും ടീമിനായി സർവ്വശക്തിയും പുറത്തെടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്പെയിനിന്റെ കൌമാര പ്രതിരോധ താരം പാവു കുർബാൻസി വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് കൂട്ടിയതോടെ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കുറഞ്ഞു. മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കെയാണ് മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയ ആ ചരിത്ര നിമിഷം പിറന്നത്. കോച്ച് ഡി ലാഫ്യൂന്റെ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ കളത്തിലിറങ്ങിയ അർസനൽ മിഡ്ഫീൽഡർ മൈക്കൽ മെറിനോ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ഫെരാൻ ടോറസിന്റെ മനോഹരമായ ഒരു ക്രോസ് സ്വീകരിച്ച് വായുവിൽ ഉയർന്നുകൊണ്ട് പോർച്ചുഗീസ് പ്രതിരോധത്തെയും ഗോൾകീപ്പർ ഡിയോഗോ കോസ്റ്റയെയും നിഷ്പ്രഭനാക്കി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 1-0. സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒരു ഗോളിന് മറുപടി നൽകാൻ അവസാന മിനിറ്റുകളിൽ പോർച്ചുഗൽ കിണഞ്ഞു ശ്രമിച്ചു. 96-ാം മിനിറ്റിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ പാസിൽ നിന്ന് ബെർണാർഡോ സിൽവ ഉതിർത്ത ഹെഡർ പോസ്റ്റിന് തൊട്ടുമുകളിലൂടെ പറന്നുപോയി. ഒടുവിൽ റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ പോർച്ചുഗലിന്റെയും റൊണാൾഡോയുടെയും ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ എന്ന റെക്കോർഡുമായി റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുമ്പോൾ ആ കൺകോണുകളിലെ കണ്ണീർ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. മത്സരത്തിന് പിന്നാലെ പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്റെ പരിശീലക സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. സിയാറ്റിലിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ കനത്ത പ്രഹരമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താൽപര്യപ്രകാരം സസ്പെൻഷൻ നീക്കി ടീമിൽ ഇടം പിടിച്ച ഫൊളാരിൻ ബലോഗനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൌറീഷ്യോ പോച്ചറ്റിനോ 4-3-3 എന്ന അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് USA ടീമിനെ കളത്തിലിറക്കിയത്. എന്നാൽ ബെൽജിയത്തിന്റെ തന്ത്രശാലിയായ കോച്ച് റൂഡി ഗാർഷ്യ അമേരിക്കയുടെ ഈ നീക്കത്തെ മുൻകൂട്ടി കണ്ട് അവരുടെ മധ്യനിരയെ പൂർണ്ണമായും തളയ്ക്കുന്ന രീതിയിലാണ് ബെൽജിയം ടീമിനെ സജ്ജമാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ റയാൻ ഒനാനയും ഡോഡി ലൂക്ക് ബാക്കിയോയും കളി പൂർണ്ണമായും നിയന്ത്രിച്ചു. അമേരിക്കയുടെ ഡിഫൻഡർ സെജിന്യോ ഡെസ്റ്റിന്റെ വശങ്ങളിലൂടെ ബെൽജിയം നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതേ ദിവസം സിയാറ്റിലെ ലുമൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ ദുരന്തമായിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ഇടപെടലിലൂടെ ടീമിൽ തിരിച്ചെത്തിയ ഫൊളാരിൻ ബലോഗനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൌറീഷ്യോ പോച്ചറ്റിനോ 4-3-3 ഫോർമേഷനിലാണ് USA ടീമിനെ ഇറക്കിയത്. മറുഭാഗത്ത് റൂഡി ഗാർഷ്യയുടെ കീഴിലിറങ്ങിയ ബെൽജിയം കെവിൻ ഡി ബ്രൂയിനെയും ജെറമി ഡോക്കുവിനെയും പോലുള്ള സൂപ്പർ താരങ്ങളെ ബെഞ്ചിലിരുത്തിയിട്ടും മികച്ച തന്ത്രങ്ങളിലൂടെ അമേരിക്കയുടെ വിങ്ങുകളെ പൂർണ്ണമായും തളച്ചിട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ ഡോഡി ലൂക്ക് ബാക്കിയോയും റയാൻ ഒനാനയും മധ്യനിരയിൽ കളി നിയന്ത്രിച്ചു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ US ഗോൾകീപ്പർ മാറ്റ് ഫ്രീസ് ഒരു മികച്ച സേവിലൂടെ ടീമിനെ രക്ഷിച്ചെങ്കിലും ബെൽജിയത്തിന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്കായില്ല. കളിയുടെ 9-ാം മിനിറ്റിൽ തന്നെ ബെൽജിയം തങ്ങളുടെ ആദ്യ ഗോൾ നേടി ലീഡെടുത്തു. ഡോഡി ലൂക്ക് ബാക്കിയോയും ലോങ് പാസിൽ നിന്നും തിമോത്തി കാസ്റ്റെറ്റിന് നൽകിയ അസിസ്റ്റിലൂടെ ചാൾസ് ഡി കെറ്റ്ലെയർ ആണ് പന്ത് USA വലയിലെത്തിച്ചത്. സ്കോർ 1-0. തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങിയത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചെങ്കിലും ആതിഥേയരുടെ ആവേശത്തിൽ മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ USA തിരിച്ചടിച്ചു. ഫൊളാരിൻ ബലോഗനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് മനോഹരമായി എടുത്ത് മാലിക് ടിൽമാൻ അമേരിക്കയ്ക്കായി സമനില ഗോൾ നേടി. സ്കോർ 1-1. എന്നാൽ അമേരിക്കൻ ആരാധകരുടെ ആഹ്ലാദം വെറും 2 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കൃത്യമായി 33-ാം മിനിറ്റിൽ US പ്രതിരോധത്തിന്റെ കളിമറവി മുതലെടുത്ത് ചാൾസ് ഡി കെറ്റ്ലെയർ വീണ്ടും ബെൽജിയത്തിനായി തന്റെ 2-ാം ഗോളും നേടി ടീമിന് ലീഡ് വീണ്ടെടുത്തു നൽകി. സ്കോർ 2-1. 2-ാം പകുതിയിൽ US കോച്ച് പോച്ചറ്റിനോ ചില തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ബെൽജിയത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെ തടയാൻ അമേരിക്കൻ പ്രതിരോധത്തിന് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ USA ഗോൾകീപ്പർ മാറ്റ് ഫ്രീസിന് സംഭവിച്ച മാരകമായ ഒരു പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാക്കൻ ബെൽജിയത്തിന്റെ 3-ാം ഗോൾ നേടി അമേരിക്കയുടെ തകർച്ച പൂർത്തിയാക്കി. സ്കോർ 3-1. മധ്യനിരയിൽ വെസ്റ്റേൺ മക്കേനിയും ക്രിസ്ത്യൻ പുലിസിച്ചും കഠിനമായി ശ്രമിച്ചെങ്കിലും ബെൽജിയത്തിന്റെ ശാരീരിക ക്ഷമതകൾക്ക് മുന്നിൽ അവർ പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിനിടയിൽ പുലിസിച്ചിന് പരിക്കേറ്റ് കളം വിടേണ്ടി വന്നതും USA തിരിച്ചടിയായി. മത്സരത്തിന്റെ

അവസാന മിനിറ്റുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 93rd മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ബെൽജിയത്തിന്റെ സ്റ്റാർ സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കു കൂടി ഗോൾ നേടിയതോടെ സ്കോർ 4-1 മാറി. ട്രംപ് പ്രത്യേക താൽപര്യമെടുത്ത് കളിപ്പിച്ച ബലോഗനാകട്ടെ, ബെൽജിയം പ്രതിരോധത്തിന്റെ കടുപ്പമേറിയ മാർക്കിങ്ങിൽപ്പെട്ട് വെറും 10 ടച്ചുകൾ മാത്രം നേടാനായി മൈതാനത്ത് പൂർണ്ണ പരാജയമായി മാറി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 1-4 ആധികാരിക വിജയവുമായി ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതോടെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ ജൂലൈ 10 വെള്ളിയാഴ്ച ലോസ് ആഞ്ചലസിൽ വെച്ച് ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത സ്പെയിനിന്റെ പ്രതിരോധവും ബെൽജിയത്തിന്റെ തകർപ്പൻ ആക്രമണ നിരയും തമ്മിലുള്ള ആ പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ അവസാന ദിനം കായിക ലോകം ഉറ്റുനോക്കുന്നത് വൻകരകളുടെ വ്യത്യസ്തമായ കളിശൈലിയും തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന 2 അതിശക്തമായ പോരാട്ടങ്ങളിലേക്കാണ്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:30 മെർസിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന ഈജിപ്തിനെ നേരിടുമ്പോൾ നാളെ പുലർച്ചെ 1:30 വൺക്യൂവറിന്റെ ബിസി പ്ലേസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2nd മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തായ കൊളംബിയ യൂറോപ്യൻ തന്ത്രങ്ങളുമായി എത്തുന്ന സ്വിറ്റ്സർലാൻഡിനെ വെല്ലുവിളിക്കുന്നു. റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ കേപ്പ് വെർദയോട് വിയർത്ത് ജയിച്ചാണ് എത്തുന്നതെങ്കിലും അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ കരുത്ത് പകരുന്നത് ടൂർണമെന്റിലുടനീളം മികച്ച ഫോം നിലനിർത്തുന്ന അവരുടെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയുടെ മാന്ത്രിക സാന്നിധ്യം തന്നെയാണ്. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്ന ഈ ടീമിന്റെ മധ്യനിരയിൽ അലക്സിസ് മാക് അലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ എന്നിവരുടെ അസാധാരണമായ കളി നിയന്ത്രണവും എൻസോ ഫെർണാണ്ടസിന്റെ പാസിംഗ് മികവും അർജന്റീനയ്ക്ക് ഏത് പ്രതിരോധത്തെയും തകർക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അക്രമണത്തിൽ ഹൂലിയൻ അൽവാരസിന്റെയും ലൌട്ടാരോ മാർട്ടിനസിന്റെയും ചടുലമായ നീക്കങ്ങൾ സ്പീഡും കൃത്യതയും നിറഞ്ഞതാണെങ്കിലും അർജന്റീനയ്ക്ക് ചില വ്യക്തമായ ബലഹീനതകളും നിലവിലുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ അവരുടെ പ്രതിരോധ നിരയിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും കൌണ്ടർ അറ്റാക്കുകളെ സമയബന്ധിതമായി പ്രതിരോധിക്കുന്നതിലെ പാളിച്ചകളും കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കൂടാതെ കഴിഞ്ഞ നോക്കൌട്ട് മത്സരത്തിൽ അധിക സമയം വരെ കളി നീണ്ടതുമൂലം താരങ്ങൾക്കുണ്ടായിട്ടുള്ള കടുത്ത ശാരീരിക ക്ഷീണവും റിക്കവറിക്ക് കുറഞ്ഞ സമയം മാത്രം ലഭിച്ചതും സ്കലോണിയുടെ സംഘത്തെ ഇന്ന് കാര്യമായി അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. മറുഭാഗത്ത് ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് വിജയം നേടിയ കനത്ത ആത്മവിശ്വാസത്തിലെത്തുന്ന ഈജിപ്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൂപ്പർ താരം മുഹമ്മദ് സലായും ഈ സീസണിൽ തകർപ്പൻ ഫോമിലുള്ള ഒമർ മർഷൂമും നയിക്കുന്ന ആക്രമണ നിരയുടെ അതിവേഗത്തിലുള്ള കൌണ്ടർ അറ്റാക്കുകളാണ്. എതിരാളികളുടെ ചെറിയൊരു പിഴവ് പോലും മുതലെടുത്ത് നിമിഷ നേരം കൊണ്ട് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ളവരാണ് ഈജിപ്ഷ്യൻ വിങ്ങന്മാർ. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും അവർ വെറും 1 ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് എന്നത് അവരുടെ പ്രതിരോധ കോട്ടയുടെയും ഗോൾ കീപ്പറുടെയും അസാധ്യമായ കെട്ടുറപ്പ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മധ്യനിരയിൽ കളി മെനയുന്നതിലും പന്തടക്കം ദീർഘനേരം നിലനിർത്തുന്നതിലും അവർക്കുള്ള പോരായ്മ വ്യക്തമാണ്. വലിയ ടീമുകൾ ഉയർന്ന പ്രസിംഗ് തന്ത്രങ്ങളുമായി വരുമ്പോൾ സമ്മർദ്ദഘട്ടങ്ങളിൽ ഈജിപ്ഷ്യൻ മിഡ്ഫീൽഡ് പതറുന്നത് അവരുടെ വലിയൊരു ബലഹീനതയായി ഇവിടെ നിലനിൽക്കുന്നു. ഈ ആവേശം തൊട്ടു പിന്നാലെ നാളെ പുലർച്ചെ നടക്കുന്ന കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലേക്കും നീളുകയാണ്. അവിടെ ഖാനയെ 1-0 എന്ന സ്കോറിന് കടുത്ത പോരാട്ടത്തിനൊടുവിൽ മറികടന്നെത്തുന്ന കൊളംബിയയ്ക്ക് വിങ്ങർ ലൂയിസ് ഡയസിന്റെ അസാധാരണമായ വേഗതയും ഡാനിയൽ മുനോസിന്റെ തകർപ്പൻ വിംഗ് ബാക്ക് ഫോമും വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ടൂർണമെന്റിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 1 ഗോൾ പോലും വഴങ്ങാതെ ക്ലീൻഷീറ്റ് നിലനിർത്തിയ കൊളംബിയൻ പ്രതിരോധ നിര തന്നെയാണ് അവരുടെ കളിയുടെ നട്ടെല്ല്. ഡേവിൻസൺ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധം ശാരീരിക ക്ഷമതയിലും ഏരിയൽ പോരാട്ടങ്ങളിലും ഏറെ മുന്നിലാണെങ്കിലും മുന്നേറ്റ നിരയിൽ ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ ഫിനിഷിംഗിലെ കൃത്യതയില്ലായ്മ കൊളംബിയയെ അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. പലപ്പോഴും മികച്ച മുന്നേറ്റങ്ങൾ ഗോൾ ലൈനിന് മുന്നിൽ വെച്ച് പാഴാക്കുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായേക്കാം. അവർക്ക് മറുപടിയായി അൾജീരിയയെ 2-1 ആധികാരികമായി തോൽപ്പിച്ചെത്തുന്ന സ്വിസ് പടയുടെ പ്രധാന കരുത്ത് ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ തന്ത്രപരമായ കളി നിയന്ത്രണവും മാഞ്ചസ്റ്റർ സിറ്റി താരം മാനുവൽ അക്കാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള കടുപ്പമേറിയ പ്രതിരോധവുമാണ്. ഇതുവരെ ടൂർണമെന്റിൽ വെറും 1 ഗോൾ മാത്രം വഴങ്ങി കടുത്ത യൂറോപ്യൻ തന്ത്രങ്ങളിലൂടെ കളി മെല്ലെയാക്കാനും എതിരാളികളെ അക്ഷമരാക്കാനും മിടുക്കരായ സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ബലഹീനത പെട്ടെന്ന് കൌണ്ടർ അറ്റാക്കുകളെയും അതിവേഗ വിങ്ങന്മാരെയും നേരിടുമ്പോൾ അവരുടെ വിംഗ് ബാക്കുകൾക്ക് വേഗത കുറവാണ് എന്നതാണ്. ഇത് കൊളംബിയയുടെ ലൂയിസ് ഡയസിനെ പോലുള്ള അതിവേഗ താരങ്ങൾക്കെതിരെ അവർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഇന്ന് മൈതാനത്ത് കളിമികവ് കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് വിജയിച്ചു കയറുന്ന 2 ടീമുകൾ തമ്മിലായിരിക്കും ജൂലൈ 11 കാൻസാസ് സിറ്റിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുക.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ആൻ ആമി പാടിയത്, ചിത്രം ബാക്ക് പാക്കേഴ്സ്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ഇനം നടീൽ വസ്തുക്കളാണ് ഒരു ചെടിയുടെ വളർച്ചയും വിളവും നിർണയിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഹൈബ്രിഡ് തൈകളും പ്രോട്രേകളിലെ തൈകളുമൊക്കെയാണ് കൂടുതൽ അഭികാമ്യം. പ്രോട്രേകളിൽ സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. കരുത്തോടെ വളരുന്ന ഇത്തരം തൈകൾ കൂടുതൽ ഫലം തരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് കൃഷി എന്നത് പൊതുസമൂഹം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ തൈ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ വശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കിന്നാദ്യം പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രോട്രേകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ മിശ്രിതം തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

ഗുണമേന്മയുള്ള തൈകളാണ് വിജയകരമായ ഒരു പച്ചക്കറി കൃഷിയുടെ ശക്തമായ അടിത്തറ. ആരോഗ്യമുള്ള തൈകൾ കൃഷിയിടത്തിൽ വേഗത്തിൽ വേരുറപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗകീടബാധകളെയും കൂടുതൽ ഫലപ്രദമായി അതിജീവിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ഉൽപാദനശേഷിയും മികച്ച ഗുണമേന്മയും സങ്കരയിനം വിത്തുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രീയ രീതി വ്യാപകമായി സ്വീകരിച്ചു വരുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ശക്തമായ വേരുകളും മികച്ച ആരോഗ്യവും ലഭിക്കുന്നു. കൂടാതെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ എളുപ്പത്തിൽ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിന് ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രേകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.

0: കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിന് ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രേകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് പ്രധാനമായും പോളിപ്രൊപ്പിലിൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോട്രേകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 50 അറകളുള്ളതും 98 അറകളുള്ളതുമായ ട്രേകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ചെറിയ വിത്തുകളുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ 98 അറകളുള്ള ട്രേകൾ അനുയോജ്യമാണ്. അതേസമയം വെള്ളരി, മത്തൻ, പാവൽ, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ വലിപ്പമുള്ള വിത്തുകളുള്ള വിളകൾക്ക് 50 അറകളുള്ള ട്രേകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് പുറമെ 144 അറകളോ അതിലധികമോ ഉള്ള ട്രേകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നല്ല നിലവാരമുള്ള പ്രോട്രേകൾ 4 മുതൽ 5 തവണ വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
1: പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം.
0: പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധാരണ മണ്ണ് ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ല. കാരണം മണ്ണ് കട്ട പിടിക്കാനും രോഗാണുക്കൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതിനാൽ വായുസഞ്ചാരവും ജലവാർച്ചയും നന്നായി ലഭിക്കുന്ന ലഘുഭാരമുള്ള പോട്ടിംഗ് മിശ്രിതങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പേർലൈറ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. നല്ല തൈ ഉൽപ്പാദനത്തിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നിവ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോട്ടിംഗ് മിശ്രിതമാണ് ആരോഗ്യവും കരുത്തുമുള്ള തൈകൾ ലഭിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം. ഇനി പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പ്രോട്രേകളിലെ ഓരോ അറയും ചെറു നനവുള്ള പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. തുടർന്ന് ഓരോ അറയിലും ഏകദേശം 1.5 മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വിരൽ ഉപയോഗിച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്ത് വീതം ഇടണം. ശേഷം വിത്തിന് മുകളിൽ നേർത്ത പാളിയായി പോട്ടിംഗ് മിശ്രിതം വിതറി മൂടണം. പോട്ടിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് ഈർപ്പമില്ലെങ്കിൽ റോസ് കാൻ ഉപയോഗിച്ച് മൃദുവായി നനയ്ക്കേണ്ടതാണ്.
1: തൈകളുടെ പരിപാലനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം.
0: തൈകൾ ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ട്രേകളിലെ തൈകൾ ദിവസവും റോസ് കാൻ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. അധികമായി നനയ്ക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകളിൽ 2 യഥാർത്ഥ ഇലകൾ വിരിഞ്ഞതിനു ശേഷം 19:19:19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കുകയോ നനയായി നൽകുകയോ ചെയ്യാം. തുടർന്ന് ഈ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ തയ്യാറായ ലായനി 5 ദിവസത്തിലൊരിക്കൽ നൽകുന്നത് തൈകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. പ്രോട്രേകളുടെ തൈകളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് കടജീയൽ. ഇത് നിയന്ത്രിക്കുന്നതിനായി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നനവ് അധികമാകാതെയും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കിയും രോഗബാധ ഒഴിവാക്കാം. വെള്ളീച്ച, ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും ചിത്രകീടങ്ങളെയും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണിയും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നീലക്കിണിയും വളരെ ഫലപ്രദമാണ്. പച്ചക്കറി ഇനമനുസരിച്ച് തൈകൾ 15 മുതൽ 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകമാകും. തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ 25 മുതൽ 30 ദിവസം പ്രായമാകുമ്പോൾ നടാം. എന്നാൽ മുളകിൻ്റെ തൈകൾ 35 മുതൽ 40 ദിവസം പ്രായമാകുമ്പോൾ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ തൈകൾ 12 മുതൽ 17 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുന്നതിന് 1 ആഴ്ച മുമ്പ് നനവ് ക്രമേണ കുറയ്ക്കണം. കൂടാതെ ദിവസവും കുറച്ച് സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ട്രേകൾ പുറത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പ്രോട്രേ തൈകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വളരെ കുറഞ്ഞ അളവിലുള്ള വിത്ത് ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഏകദേശം 98 മുതൽ 100% വരെ വിത്തുകൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നതിനാൽ

0: വിത്ത് നഷ്ടമാകുന്നത് വളരെ കുറവാണ്. ട്രേകളിലെ എല്ലാ അറകൾക്കും ഒരേ വലുപ്പവും ആഴവും ഉള്ളതിനാൽ എല്ലാ തൈകൾക്കും ഒരുപോലെയുള്ള വളർച്ച ലഭിക്കുന്നു. ഇതിലൂടെ ആരോഗ്യമുള്ളതും ഒരേ പ്രായത്തിലുള്ളതുമായ തൈകൾ ലഭിക്കുകയും കൃഷി കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ കഴിയുകയും ചെയ്യുന്നു. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നതിനാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കീടബാധകളും താരതമ്യേന കുറവായിരിക്കും. അതോടൊപ്പം ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുന്നതും ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ തൈയും അതിൻ്റെ വേരോടുകൂടിയ മിശ്രിതത്തോടൊപ്പം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതിനാൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇങ്ങനെ കരുത്തുറ്റതും ആരോഗ്യമുള്ളതുമായ തൈകൾ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചു നട്ട ശേഷമുള്ള നഷ്ടം കുറയുകയും തൈകൾ വേഗത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിളയുടെ വളർച്ചയും പിന്നീട് ലഭിക്കുന്ന ഉൽപ്പാദനവും മെച്ചപ്പെടുന്നു. ശാസ്ത്രീയമായ പ്രോട്ടറി തൈ ഉൽപ്പാദന രീതി സ്വീകരിക്കുന്നത് ആരോഗ്യവത്തായ തൈകൾ, മികച്ച വിളവ്, കൂടുതൽ ലാഭം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്.
1: പ്രോട്ടറികളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുകൂടി അറിയാം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുത്ത് രോഗപ്രതിരോധ ശേഷി കൂടിയ സസ്യങ്ങളിൽ പച്ചക്കറികൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ ഈടും കായ്ഫലവും നേടാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
0: ഇന്ന് പച്ചക്കറി കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയും നിമാവിരകളെയും പ്രതിരോധിക്കുന്നതിനും ഉയർന്ന താപനില, അമിതമായ മണ്ണിലെ ഈർപ്പം, ലവണാംശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും അതോടൊപ്പം മികച്ച വിളവും ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ലഭിക്കുന്നതിനുമാണ് പച്ചക്കറികളിൽ ഗ്രാഫ്റ്റിംഗ് പ്രധാനമായും ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നത് രണ്ട് വ്യത്യസ്ത സസ്യഭാഗങ്ങളെ ശാസ്ത്രീയമായി യോജിപ്പിച്ച് ഒരു പുതിയ സസ്യമായി വളർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ സയോൺ എന്നും വേരുകൾ രൂപപ്പെടുന്ന താഴത്തെ ഭാഗത്തെ റൂട്ട് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്തെ ഗ്രാഫ്റ്റ് യൂണിയൻ എന്നാണ് പറയുന്നത്. കേരളത്തിലെ മണ്ണിന്റെ ഒരു പ്രധാന പ്രത്യേകത അതിലെ അമ്ല സ്വഭാവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ പച്ചക്കറി കൃഷിയിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തക്കാളി, മുളക്, കത്തിരി തുടങ്ങിയ വഴുതനവർഗ പച്ചക്കറികളിൽ ബാക്ടീരിയൽ വാട്ടവും വെള്ളരി വർഗ വിളകളിൽ ഫ്യുസേറിയം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന വാട്ടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് വഴുതനവർഗ വിളകളായ തക്കാളി, മുളക് എന്നിവയിലെ ബാക്ടീരിയൽ വാട്ടമാണ്. ഈ രോഗം ബാധിച്ചാൽ ആരോഗ്യമുള്ളതായി തോന്നുന്ന ചെടികൾ പോലും പെട്ടെന്ന് വാടിപ്പോകുകയും കർഷകന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പല വഴുതനവർഗ ഇനങ്ങൾക്കും ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ വിളവും മികച്ച വിപണി മൂല്യവും ലക്ഷ്യമാക്കി കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ഹൈബ്രിഡ് ഇനങ്ങൾക്കും ഈ രോഗത്തിനെതിരെ മതിയായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ബാക്ടീരിയൽ വാട്ടം ഇന്നും തക്കാളി, മുളക് കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉപയോഗം. രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ കർഷകർക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ സയോണായി ഒട്ടിച്ചാണ് ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ തക്കാളി ഗ്രാഫ്റ്റിംഗിനായി രോഗപ്രതിരോധ ശേഷിയുള്ള ഹരിത എന്ന വഴുതന ഇനമാണ് പ്രധാനമായും റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചുണ്ടയിലും തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. മുളകിലെ ഗ്രാഫ്റ്റിംഗിന് രോഗപ്രതിരോധ ശേഷിയുള്ള അനുയോജ്യമായ മുളക് ഇനങ്ങളാണ് റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ മികച്ച രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിലും നല്ല വളർച്ചയും ഉയർന്ന വിളവും നൽകുകയും ചെയ്യുന്നു. തണ്ണിമത്തൻ, പാവൽ എന്നിവ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മത്തൻ, കുമ്പളം, ചുരക്ക എന്നിവ റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകുന്നതായി കണ്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഇന്ന് കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ ഗ്രാഫ്റ്റിംഗ് റോബോട്ടിന്റെ സഹായത്തോടെ പച്ചക്കറി ഗ്രാഫ്റ്റ് തൈകൾ വേഗത്തിലും കൃത്യതയോടെയും ഉൽപ്പാദിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലും കർഷകരുടെ മുൻകൂർ ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വിജയകരമായ പച്ചക്കറി കൃഷിയുടെ തുടക്കം ഒരു നല്ല തൈയിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും

0: ആവശ്യമായയിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തുറ്റ ചെടികളും മികച്ച വിളവും ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ട് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം.
1: പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ചുമെല്ലാം ഇതുവരെ വിശദമായി പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വില കിഴിവുമായി മൈജി ലാഭമഴ.

0: FM പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി AP അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മന്ത്രി T. സിദ്ദിഖ്. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ദുരന്തം അങ്ങേയറ്റം ദാരുണമെന്നും സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K. മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിൽ അകപ്പെട്ട കാട്ടാനയെ വനംവകുപ്പ് കരയ്ക്ക് കയറ്റി. JCB ഉപയോഗിച്ച് വഴിയൊരുക്കിയാണ് ആനയെ പുറത്തെത്തിച്ചത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ചിത്രം കഹോന പ്യാർ ഹേ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സാവൻ കോ ആനേദോ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം മേരെ ഹംദം മേരെ ദോസ്ത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: സീറോ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് അഭയ് ജോധ്പുർക്കർ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: അവസാന ഗാനം ഉദിത് നാരായണനും അൽക്ക യാഗ്നികും പാടിയത്, ചിത്രം ലക്ഷ്യം.

FM പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരിൽ 9 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി AP അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടകാരണമെന്ന് മന്ത്രി TD സിദ്ദിഖ്. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായം ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ പ്രകാശനം ചെയ്യും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രോജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ പുറത്തിറക്കുന്നത്. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി പിശകുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും PSC പ്രസ്താവനയിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: Cura സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura's.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഗാനകേളി. ഗാനകേളിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം ചിത്ര പാടിയത് ചിത്രം നീലക്കടമ്പ്, കെ ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഷോപ്പിക്ക

0: വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം റെസ്റ്റ് ഹൗസ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സല്ലാപം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും മിൻമിനിയും പാടിയത്. ചിത്രം മേലെ പറമ്പിൽ ആൺവീട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ചിത്ര പാടിയ ഗാനമാണിനി. ചിത്രം ഉദ്യാനപാലകൻ. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TT സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും

0: ഉദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
1: വയനാട് കള്ളാടിയിൽ ഉണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയ സമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
3: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പ്

പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്ര പാടിയത്, ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: മുഖമുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, സംഗീതം മോഹൻ സിത്താര.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഗാനകേളിയിലെ അവസാന ഗാനം ചിത്ര പാടിയത് ചിത്രം തലയണ മന്ത്രം, കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം നൽകി പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 June തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി V.D. സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T.സിദ്ദീഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിക്കേറ്റവർക്ക് സർക്കാർ സൗജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ്. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി ജില്ലാ കലക്ടർ. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിന്റെ സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ജ്വാല 2026 വനിതാ സംഗമം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം ഔട്ട്റീച്ച് വർക്ക്ഷോപ്പ് കളമശ്ശേരിയിൽ സമാപിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തവും വികസനോന്മുഖവും ആക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് ഇന്തോനേഷ്യ മഹാൻ ധർത്തി പർ മൈ സങ്കൽപ്പ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽക്കർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
0: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും

0: മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കല്ലാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രി ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മെസ്സി ഏക് ഈ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാക് അനുപമ ഉദാഹരണ ഫുട്ബോൾ ലോകോക്കോ ഏക ദൂസരെ ജോഡത്ത ഖിലാഡിയോക്ക അച്ഛ പ്രദർശനം സഭി ഖേൽ പ്രേമിയോക്കോ ഉത്സാഹിത കരത്ത ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നീ ഹേ ഏക് മഹത്വപൂർണ്ണ ജീവൻ മൂല്യ ഹെ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരം

0: ശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: The Real FM 103.6. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അശോക് കുമാറും ടി സി സിലിയും പാടിയത്. എം സി ചേളന്നൂരിന്റെ വരികൾ. സംഗീതം കെ കുഞ്ഞിരാമൻ.

0: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഇനി കേൾക്കാം സ്നേഹജ പാടിയത്. ഖാൻ കാവലിന്റെ വരികൾ, സംഗീതം R. കനകാംബരൻ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
1: വേനൽക്കാലത്തെന്ന അർത്ഥത്തിൽ സാംസ ആ വീടിന്റെ മുറ്റത്തെത്തി അവന്റെ അച്ഛന്റെ ശരിക്കും വല്യമ്മ
0: അത്യു സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
3: കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി TD സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകം. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് രാത്രി 10. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ എം എസ് യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. ശില്പി വി കെ രാജന്റെ കലയും ജീവിതവും തുടർന്ന് കേൾക്കാം.
2: ആദ്യം തിരുവനന്തപുരത്ത് കഴിയുമ്പോൾ അങ്ങനെ വർക്കൊന്നും പറയാൻ പറ്റില്ല, തോന്നിയതൊക്കെ ചെയ്യുന്ന ശീലമായിരുന്നു. അതെങ്കിലും ഇപ്പോൾ എന്ത് കിട്ടിയാലും അത് ശില്പമാക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ അക്കാഡമിക് രീതി ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഡിഗ്രി ലെവലിൽ പോയിരുന്നത്. ഇതിൽ കുറച്ച് വർക്കുകൾ നല്ലതുണ്ട്. ഞാൻ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഈ സീഡ് പോലെ രണ്ട് ഫേസ് വെച്ച് വായു തുറന്നുള്ള സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബറോഡ എത്തുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഫിഗറേറ്റീവിലേക്ക് തന്നെ തുടങ്ങുന്നുണ്ട്. അന്ന് എല്ലാവരും ഫിഗറേറ്റീവ് അങ്ങനെ നമ്മളൊരു രീതിയിൽ ചെയ്യുമല്ലോ. അത് ഈ ഗ്രാമത്തിൻ്റെ പോർട്രേറ്റുകളെല്ലാം മുഴുവൻ ചെയ്തിരുന്നത് ജനങ്ങളുടെ. അത് കഴിഞ്ഞ് ജപ്പാനിലെ വർക്ക് മുതലാണ് ഈ അബ്സ്ട്രാക്ഷൻ തുടങ്ങുന്നത്. കാവടി ചെയ്തു, ആ കാവടിയിൽ ഫിഗർ ഉപേക്ഷിച്ചു, പിന്നെ തുടങ്ങിയിട്ടാണ് ഈ അബ്സ്ട്രാക്ഷനിൽ എത്തുന്നത്. ആ ലെവലിൽ മുഴുവൻ ഈ അബ്സ്ട്രാക്ഷൻ വരുന്നത് എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ കൂടി മനുഷ്യരായിട്ട് അടുക്കുന്നത് ഫോമാണെന്ന് തോന്നുന്നു. ഫിഗർ വിഷ്വലി കാണുന്നൊരു ഇത് മാത്രമല്ല, അത് വിട്ട് നമുക്കൊരു ഇൻറ്റിമേസി പലപ്പോഴും. ഇപ്പം നമ്മൾ ശിവലിംഗം കാണുമ്പോഴുള്ള ഒരു ഇൻറ്റിമേസി നമുക്ക് ഭയങ്കരമാണ്. ചില പില്ലർ കാണുമ്പോഴുള്ള ഒരു ഇൻറ്റിമേസി ഭയങ്കര. ഇപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫോം തന്നെ എനർജി ഫോമാണ്. ആ ഫോമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഫോം പണ്ട് അവർ കൺസീവ് ചെയ്തത്. അത് മനഃപൂർവ്വം അവർ ഉണ്ടാക്കിയിട്ടുള്ള കൺസീവ് ചെയ്തത്. പണ്ടത്തെ ശില്പികൾ ആ കാര്യത്തിൽ വളരെ ഫോമിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതേപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ഈ സാഞ്ചിയിലെ ഒരു മതിലുണ്ട്, ആ മതിലുകൾ ഇങ്ങനെ ഇതാണ് വളരെ മോഡേണായിട്ട് ചെയ്തിട്ടുള്ളത്. പില്ലർ വെച്ച് നമ്മൾ ഈ മുളയുടെ അഴി വെച്ച് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സോപാനം നോക്കിയിട്ട് അമ്പലത്തിലെ സോപാനങ്ങൾ, അത് എന്ത് ഭയങ്കര മനോഹരമാണ് സോപാനം ചെയ്തിട്ടുള്ളത്. എല്ലാം വളരെ വളരെ ഡിഫറൻറ്റ്.

വളരെ വളരെ മനോഹരമാണ് ചിത്രം. ഫോമിനെ കുറിച്ചുള്ള സ്റ്റഡി ഉള്ളതുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്. അപ്പം അത് എനിക്ക് ആ ഫോമിൻ്റെ സ്റ്റഡി എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതാണ് ഈ അബ്സ്ട്രാക്ഷൻ്റെ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അമ്പലങ്ങളിൽ യാത്ര, എനിക്ക് അമ്പലം ഇഷ്ടമാണ് ശരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും. പിന്നെ അത് നമുക്കത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ യുക്തിവാദമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ മനുഷ്യണ്ടാക്കിയ ദൈവത്തിനെ വിശ്വസിക്കാം. മനുഷ്യണ്ടാക്കിയ ദൈവമുണ്ട്, അല്ലാതൊരു ദൈവമില്ല. കാരണം നമ്മൾ പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത മനുഷ്യന്മാരാണ്. പിന്നെ പിന്നെ ദൈവത്തിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ശക്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ ആവശ്യം വേണ്ടിയിട്ട് ഈ സെമിറ്റിക് മതങ്ങളിലും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യൻ ഇതിൽ ദൈവമില്ല. നമ്മൾ ഗീതയിലൊന്നും ദൈവമില്ല. ഉള്ളിൻ്റെ ഉള്ളായ ഉള്ളെന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ സങ്കല്പമില്ല. പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളാണ് ദൈവം കൊണ്ടുവന്നുള്ളത്. ജാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ നമ്മൾ വളരെ ഫ്രീ ആയുള്ള ആൾക്കാരായിരുന്നു. അവന് അയിത്തം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങളാണ്. കാരണം പുരോഹിത വർഗ്ഗങ്ങൾക്ക് നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളിൽ നിന്ന് മുഴുവൻ അത് പതുക്കെ ആൾക്കാരിൽ നിന്ന് മാറി മാറി വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അത്രയേ ഉള്ളൂ. ജപ്പാനിലും ഞാൻ 3 പ്രാവശ്യം പോയിട്ടും 3 വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റ് രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. അപ്പോഴേക്കും ഈ പ്രായം അനുസരിച്ച് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എളുപ്പമല്ല. അന്നൊക്കെ പോകുമ്പോൾ ചെറിയ പ്രായമല്ലേ, 10-30കളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്നാൽ പിടിച്ചു വന്നു കഴിഞ്ഞാൽ തുടക്കാനുള്ളൊരു ഇതുണ്ട്. ഇന്നിപ്പോൾ അത് നടക്കില്ല. അവിടുത്തെ ആൾക്കാരെ എനിക്കറിയാം, പല ആൾക്കാർ സ്കൾപ്റ്റേഴ്സിനെ അറിയാം എനിക്ക്. അവർ ചിലപ്പോൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഒരുപാട് സ്കൾപ്റ്റേഴ്സ് ഇന്ത്യയിൽ. ഗ്രാനൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജശേഖർ നായർ ഗ്രാനൈറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ വെങ്കട് നായക് എന്നുണ്ട്, ഒറീസയിലെ. അയാളുടെ ഭാര്യ നിവേദിത ഗ്രാനൈറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ഈ ഫോമിൻ്റെ പ്യൂരിറ്റി അല്ല അവർക്ക് പ്രശ്നം. അവർ ഡിസൈനാണ് ചെയ്യുന്നത്, വെറും ഡിസൈൻ. അതൊരു സ്കൾപ്ചർ എന്നുള്ളൊരു, നമ്മളെന്താ പറയുക, നമ്മുടെ ശില്പങ്ങൾ ആസ് ഇറ്റ് ഈസ് കാണുന്ന പോലെയല്ലല്ലോ. ഒരു യൂറോപ്യൻ ശില്പത്തിൻ്റെ ഒരു കഷ്ണം വോൾഫിനിട്ടാൽ വോൾഫ് ഓടി വരുന്ന റിയലിസം ഉണ്ട്. പക്ഷെ നമ്മുടെ ശില്പങ്ങൾക്ക് ആ റിയലിസം അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു നമ്മളെ ബ്രെയിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ശില്പങ്ങൾക്ക്. അതാണ് അതിൻ്റെ ഗ്രേറ്റ്നെസ്. അത് പലരിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. രാജസ്ഥാനിൽ ചെയ്തിട്ടുണ്ട്, ഒറീസയിൽ ചെയ്തിട്ടുണ്ട്, ഗോളുകറിൽ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്, മദ്രാസ് ചെയ്തിട്ടുണ്ട്. ആ വർക്കുകളെന്ന് വെച്ചാൽ പലതും പല ടൈപ്പിലാണ് പോയതല്ലേ. ഇവരൊക്കെ ചിലയെങ്കിലും മാർബിളാണ് ചെയ്തത്. ഇപ്പോൾ ഒറീസയിൽ ലാറ്ററൈറ്റ് ചെയ്തിരുന്നത്, ഗുൽബർഗയിലും ചുനാർ റെഡ് സ്റ്റോൺ, ബാംഗ്ലൂർ മാർബിളാണ് ചെയ്തിരുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ പലപ്പോഴും പല ടൈപ്പാണ്. ഗ്രാനൈറ്റ് ശരിക്കും കേരളത്തിലാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പോൾ അതിന് ഗ്രെയിൻസ് നോക്കും ഗ്രാനൈറ്റിൻ്റെ. പിന്നെ അത് തട്ടി നോക്കും. ഒരു സൈഡ് തട്ടി കഴിഞ്ഞിട്ട് ശബ്ദം നമ്മൾ നോക്കും. നല്ല നാദമാണെങ്കിൽ, ശബ്ദമുള്ള ഗാംഭീര്യമുള്ള നാദമാണെങ്കിൽ നമ്മൾ പഴയ ആൾക്കാർ പറയുക, ഈ പുരുഷൻ സ്ത്രീ നവംസം എന്നൊക്കെ പറയണം. അതിന് നമ്മൾ പുരുഷ ഇതെന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ശരീരം ഉണ്ടാക്കുമ്പോൾ അധികം ഡെക്കറേഷൻസ് ആവശ്യമില്ല. അവൻ്റെ പില്ലർ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും, ശോഭാനം ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അധികം ഡെക്കറേഷൻസ് ഇല്ല. കുറച്ചൊന്നും മൈൽഡായി സ്റ്റോൺ, സ്ത്രീ സ്റ്റോൺ എന്നാണ് പറയുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാസിയൊക്കെ ചെയ്യാൻ ഒരുപാട് ഡെക്കറേഷൻ ഉണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ കുറച്ച് മൈൽഡ് സ്റ്റോണാണെന്നുള്ളത്. പിന്നെ നമ്മംസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ തറകെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കല്ലുകേട്, അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയാണ്. നമ്മുടെ മാത്തമാറ്റിക്സൊക്കെ എളുപ്പം മനസ്സിലാവുന്ന ഭാഷകളല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ 225 എളുപ്പമാണ്. അപ്പുറത്ത് 25 2 4 ഒരു 2 കുട്ടി 625 സിമ്പിളാണ് പറയുക. അതേപോലെ എല്ലാ മാത്തമാറ്റിക്സും വളരെ സിമ്പിളാണ്. പെരുക്കങ്ങൾ വളരെ സിമ്പിളാണ്. പെരുക്കുണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം മനസ്സിലായില്ലേ. കോഴിക്കോട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മെക്കറ്റ് സാധനം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ബീച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ വർക്ക് ഇതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ തോന്നിയത്. ബീച്ച് ഇങ്ങനെ വളരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലം, ബീച്ചിൽ നിന്ന് കാണുമ്പോൾ അതിന് നമ്മൾ ആ ബീച്ചിന് ഇങ്ങനെ ചെറിയൊരു മൂമെൻ്റ് ഉണ്ട്. തിരകൾ വന്ന് ഫുള്ള് തിരിയുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ അതൊരു കൊണ്ടുവരാൻ പറ്റിയത് ആ വർക്കാന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ കാരണം. പിന്നെ ഇത് സിംഗിളായിട്ട് നിൽക്കല്ലേ, കടലിങ്ങനെ പറന്നതും ഇത് നേരെ വെർട്ടിക്കലും. അപ്പം അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗസാക്ക് ചെയ്യാനായിട്ട് പലരടുത്തും പറഞ്ഞപ്പോൾ പലർക്കും ധൈര്യമില്ല ഗസാക്ക് എന്ന് അവർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ മറ്റേ ബാസ്റ്റ്യൻ ബംഗ്ലാവിൽ ഞാനും ജോൺസ് മാത്യു, ഹോജിമിൻ, ജോസഫ് കൂടി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പരിപാടി പറയാണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അവരൊന്നും ശരി ഞങ്ങൾ സഹകരിക്കാം. പിന്നെ ഇവരാണെങ്കിൽ ഇവർക്ക് ഈ ഗ്രാനൈറ്റ് ശില്പം പഠിക്കാനുള്ള ഭയങ്കര താല്പര്യത്തിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോൺസും ജോസഫും ഹോജിമിനും ഒറ്റയ്ക്ക് അവർക്ക് ശില്പം ചെയ്യാൻ തുടങ്ങി അവർക്ക്. കാരണം അതിൽ 10-136 സ്റ്റോണാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഒറ്റ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരും മാറി മാറി ചെയ്തിട്ടുണ്ട് പലതും. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തതാണ്. കേരളത്തിൽ ശില്പം ചെയ്ത് ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരം. ഒരു യാതൊരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. കാരണം

0: നമ്മള് ആധുനിക കാലത്ത് കൾച്ചറലി സിവിലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം പുറത്ത് മാത്രമേ സിവിലൈസേഷൻ ഉള്ളൂ, ഉള്ളിലില്ല. സാധനം ചിത്രവും ശില്പമൊന്നും ഇവിടെ ഈ ജനങ്ങൾക്ക് ആവശ്യമില്ല. ഇതൊരു ആർട്ടിസ്റ്റിന് ഒരു വർക്ക് വാങ്ങി ഈ ഡെയിലി കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ജപ്പാനിലൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാൻ തന്നെ ഒരു സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് എന്ത് വേണേ വരയ്ക്കാം, തുള്ളിച്ചാടാൻ സ്പേസ് ഉണ്ട്, മണലിൽ തുള്ളിച്ചാടും, അതിന് സ്പേസ് ഉണ്ട് അവർക്ക്. അതേപോലെ അവർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഫാക്കൾട്ടി തന്നെ ഉണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനൊരു ഫാക്കൾട്ടി ഉണ്ട്. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് തന്നെ പ്രാക്ടീസ് ഉണ്ട്. നമ്മളവിടെ എഡ്യൂക്കേഷനിൽ ഈ കലയ്ക്കോ അതേപോലെ ഈ സ്കിൽഡ് വർക്കിന് യാതൊരു ഫാക്കൽറ്റി കൂടി ഇല്ല. ശരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടണം. ഇപ്പം നമുക്ക് എഴുത്തുമായി അറിയുള്ളൂ, എഡ്യൂക്കേഷൻ ഇല്ല. അത് വരുമ്പോൾ പതുക്കെ മറന്നു വരികയാണ്. എനിക്കൊരു കുറച്ച് പ്ലാന്റേഷൻ ഉണ്ട്, റബ്ബർ തെങ്ങ്. അപ്പം ഞാനവിടെ എൻ്റെ സ്റ്റുഡിയോ അവിടെയാണ് ശരിക്കും. അപ്പോൾ അവിടേക്ക് ബസ്സോ അല്ലെങ്കിൽ ഒരാൾക്ക് നടന്നു വരാൻ അത്ര എളുപ്പമല്ല. കാരണം മൗണ്ടിൻ്റെ മുകളിലാണ്, വെസ്റ്റേൺ ഗാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്, ഞാമ്പല്ലൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ. അപ്പം ഞാൻ രാവിലെ ഞാൻ ജീപ്പിൽ പോകും, ഞാൻ വർക്ക് ചെയ്യും, വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെയാണ് റൊട്ടീൻ ഉണ്ടായിരുന്നത്. ഇപ്പം അതിനിടയ്ക്ക് എനിക്കൊരു ബഷീറിൻ്റെ പ്രതിമ ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം ആക്കി വെച്ചിട്ട് ഞാൻ എനിക്ക് വയറ് വീർത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അത് ലിവർ കംപ്ലയിൻ്റ് ആണ്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം ഞാൻ ഗ്രാനൈറ്റ് പിന്നെ ചെയ്ത് ഇവിടെയാണ് ചെയ്തത്, കൊല്ലത്തൂർ വർക്കിൽ. അപ്പോൾ എനിക്ക് കൊല്ലത്തൂർ വർക്കിൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ തൃശ്ശൂരൊരു വർക്ക് ചെയ്തിരുന്നു, അതിനും അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വർക്കിൽ ഞാൻ കല്ലുമ തൊട്ടിട്ടേ ഇല്ല, കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്ത് കൊടുത്ത് അവരോട് കറിവ് ചെയ്യാനാണ് കട്ട് ചെയ്യാനാ പറയുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ഈ ഉഡ് തുടങ്ങിയത്, ഉഡിൽ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ എനിക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ഷെഡുണ്ട്, ആ ഷെഡിൽ ഞാൻ ഷെഡിന് സ്റ്റുഡിയോക്ക് മാറ്റി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാപ്പാട് കഴിക്കാനുള്ള കാശ് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അതില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ മുഴുവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗതിയില്ലാത്ത പോലെയാണ് ജീവിക്കുന്നത്. പൂലിക്ക് പണിയെടുക്കുന്നവരും അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് വളരെ ദുഃഖകരമായുള്ള കാര്യമാണ്. നമ്മുടെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ ഉള്ള ഒരു വിഭാഗം ആൾക്കാർ, ഈ വലിയ കലാപ്രേമികളെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ആർട്ടിസ്റ്റുമാരെ പറ്റിക്കാനുള്ളവരാണ്. അങ്ങനെയും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ആൾക്കാരെ വ്യക്തി ഹത്യ വേണ്ടെന്ന് ഇത്. ഇനി ജനങ്ങളിലൂടെ അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കണം. കലാകാരന്മാർ മാത്രം വിചാരിച്ച് നടക്കില്ല, ഗാലറികളോ അതുപോലെ ആൾക്കാരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആർട്ടിസ്റ്റിനും അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് നടക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് അങ്ങനെ ബോധമുള്ളൊരു ഗവൺമെൻറ് വരുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ അരാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ്, കക്ഷി രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് കലയൊന്നൊരു പ്രശ്നമേ അല്ല. അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പിന്നീട് ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് വളരാൻ ചാൻസ് കൂടുതലാണ്. ഇതില്ലെങ്കിൽ അയാൾക്ക് വേറെ സൈഡ് വർക്കുകൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലോകത്ത് പല ആൾക്കാരും പല സ്കൾപ്റ്റേഴ്സ് നിലനിൽക്കുന്നത് അവർ വേറെ വർക്ക് ചെയ്തിട്ട്. നോർവേയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ കുണൂട്ട് എന്നുള്ള പേര്. ആ കുണൂട്ട് ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ അയാൾ ട്രക്ക് ഡ്രൈവറായാലും സ്കൾപ്റ്ററാണ് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സ്കൾപ്ചറിൻ്റെ കാര്യം വരുമ്പോൾ അയാൾ അത് ഉപയോഗിച്ചിട്ട് ഇതിൽ വരുന്നു. പിന്നെ ഒരു ജപ്പാനിലൊരു സ്കൾപ്റ്റർ കുക്കാണ്, ഹോട്ടലിലെ കുക്കിംഗ് നടത്തി കഴിഞ്ഞിട്ട് ശില്പം ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇവിടെ മാത്രമല്ല, നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയും ഉണ്ട് ആർട്ടിസ്റ്റുമാർ. പിന്നെ അപൂർവം ഈ വലിയ ആർട്ടിസ്റ്റുകാർക്ക് മാത്രമാണ് വർക്ക് വിറ്റ് ജീവിക്കാൻ പറ്റുന്നത്. വളരെ ഡിഫറെൻ്റായ നിലയ്ക്ക് പോകുന്ന പല ആർട്ടിസ്റ്റുമാർക്കും പറ്റില്ല. പിന്നെ കൊണീഷ്യേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ വർക്ക് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ക്വാളിറ്റിയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അത് നോർത്തിലുണ്ട്, കേരളത്തിലില്ല. പിന്നെ നമ്മൾ പിന്നാലെ നടക്കണം, അതിന് താല്പര്യമില്ല. പിന്നാലെ നടന്ന കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് വർക്കില്ലാതെ. ഇപ്പോൾ വർക്കിൻ്റെ ഒരു എന്താ പറയുക, സൗന്ദര്യ അല്ലെങ്കിൽ ലാവണ്യ സങ്കല്പം ഇല്ലാണ്ട് പോകും. ബിനാലെ എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ നല്ലതാണ് ബിനാലെ. കാരണം പുതിയ ആർട്ടുകൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പെട്ടുപോയ കുറേ കുട്ടികളുണ്ട്. ബിനാലെയാണ് ശരി എന്ന് പറഞ്ഞത്. നമ്മളുടെ ആർട്ട് ശരിക്കും നമ്മളുടെ പൂർവികർ ചെയ്തതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ആർട്ട് നിലനിൽക്കില്ല. നമ്മളിപ്പോൾ സാഞ്ചിയിലും കണാറക്കയിലും മറ്റേ മധുരയിലും മഹാബലിപുര ആയാലും അത് അവരുണ്ടാക്കിയുള്ള ഒരു വലിയ ഒരു സമ്പത്തുണ്ട്, കലാസമ്പത്തുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ചിത്രകാരന്മാർ ഉണ്ടാവില്ല.
1: ഇതുവരെ കേട്ടത് ശില്പി വി കെ രാജന്റെ കലാജീവിതം. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവ്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദിഗാനം ചിത്രപാടിയത് ചിത്രം ആരണ്യകം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം രഘുനാഥ് സേത്ത്.

0: മഴ വന്ന എവിടെയും കയറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ഇളയ നില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം നൽകിയ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം കുടുംബ പുരാണം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: അനുരാഗി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത് യൂസഫലി കേച്ചേരിയുടെ വരികൾ. സംഗീതം ഗംഗൈ അമരൻ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ തുടരുന്നു. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആൺകിളിയുടെ താരാട്ട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഔസേപ്പച്ചന്റെ സംഗീത നിർദ്ദേശത്തിൽ ചിത്ര പാടിയത്. ചിത്രം കഥയ്ക്ക് പിന്നിൽ. ഗാനരചന ONV കുറുപ്പ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ആർ ഉഷ പാടിയത് ചിത്രം നീ എത്ര ധന്യ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ്സാക്കിലെ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: പി ഭാസ്കറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വേണുഗോപാൽ പാടിയത് ചിത്രം സ്വയംവര പന്തൽ, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.
3: കന്നി നില കൈവളയും തളവമുകിൽ കസവ്.

0: സുവർണ മലരുകൾ.
1: അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 അവേഴ്സ് സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഒരു തെരുവിന്റെ കഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട് നഗരത്തിൽ അരങ്ങേറിയ തീപിടുത്തങ്ങളും അക്കാലത്തെ അഗ്നിശമന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ബ്രിട്ടീഷ് മലബാറിനെ കുറിച്ച്, ഇന്നലകളിലെ കോഴിക്കോട്, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായി തെരുവ് എന്നീ പുസ്തകങ്ങളിലൂടെ നമുക്ക് പരിചിതനായ അഡ്വക്കേറ്റ് TB സെലുരാജ് ആണ് ഇന്ന് നമ്മോടൊപ്പം.
4: അഗ്നിഭയം എന്ന വാക്കാണ് പൊതുവെ തീപിടുത്തത്തിന് പറയുക. വന്നൊക്കെ തീപിടുത്തം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേഗം ആൾക്കാരെ അറിയിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും, മുനിസിപ്പൽ കൌൺസിലിനെ അറിയിക്കും. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഉള്ള രീതിയിലുള്ള അഗ്നിശമന രീതികളൊന്നും ഇല്ല. കുറച്ച് പാത്രത്തിൽ, മൺപാത്രത്തിൽ വെള്ളം നിറച്ചു വയ്ക്കും. പിന്നെ ഈ തീപിടുത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പൊ പലപ്പോഴും വരുന്നത് ഈ പാത്രങ്ങൾ മടക്കി കിട്ടില്ല എന്നുള്ള കംപ്ലയിന്റ് അക്കാലത്ത് സ്ഥിരമായിരുന്നു. അപ്പൊ ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ട്. അതതിന്റെ തമാശ, ഇത് 3 മൺപാത്രം കണ്ടില്ല, അല്ലെ 10 മൺപാത്രം എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ വീടുകള് അക്കാലത്ത് ഓല കൊണ്ടാണ്. അപ്പൊ അന്ന് ഈ ഓല വീടുകൾ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് ബസാറുകളിൽ മാത്രം, അതുപോലെ തന്നെ അഗ്രഹാരങ്ങളിൽ, അതുപോലെ മീൻചാപ്പകള്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്താണ് അടുത്തടുത്ത് വീടുകൾ ഉണ്ടാവുക. ഒരഗ്രഹാരം എന്ന് പറഞ്ഞാൽ 250-300 വീടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബസാറുകൾ, കോഴിക്കോടിനെ സംബന്ധിച്ചോളം ബസാർ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഫേമസ് ആയിട്ട് കാണുന്നത് വലിയങ്ങാടിയാണ്. കോഴിക്കോട്ട് അങ്ങാടി എന്നാ പറയുക, പക്ഷെ ഈ കോഴിക്കോട്ട് അങ്ങാടി എന്ന് പറയുന്ന വാക്കില് മിഠായിത്തെരു പ്ലസ് വലിയങ്ങാടിയാണ്. അപ്പൊ ഇതിനൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാല് ഒരു രക്ഷയും കിട്ടില്ല. ഒരു വർഷത്തിൽ 30 തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുവെ എന്നാണ് പറയുന്നത്. അന്ന് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല, ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കളക്ടർമാരുടെ കയ്യിലാണ്. അപ്പൊ കനൂലി എന്ന കളക്ടർക്കാണ് ആദ്യമായിട്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഈ കോഴിക്കോടൻ ജനതയെ രക്ഷപ്പെടുത്തണം എന്ന് തോന്നിയത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കച്ചവടക്കാരോട് പറഞ്ഞു, നിങ്ങള് ഇത് ഓടിടുക, ഓടിട്ടിട്ട് ഞങ്ങള് നിങ്ങൾക്ക് 1,000 രൂപ തരാം, 5 വർഷം കൊണ്ട് മടക്കി തന്നാൽ മതി, അതുപോലെ എല്ലാ വർഷവും 300 രൂപ നിങ്ങൾക്ക് റിപ്പയറിനും തരാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന് പറയുന്ന വലിയങ്ങാടിയും മിഠായിത്തെരുവൊക്കെ ഓടിട്ടത്. ഇങ്ങനെ ഓടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീപിടുത്തം കുറച്ച് കുറയ്ക്കാൻ പറ്റി. ഇങ്ങനെ ഒരു ഓഫർ വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ബ്രിട്ടീഷ് കത്തുകളിലൊക്കെ വ്യക്തമാണ് ഈ ലാൻഡ് ലോർഡ് എന്ന് പറയുന്ന അവരൊരിക്കലും ധനികരായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഹെൽപ്പ് ചെയ്താൽ, നമ്മളിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഭംഗിയും കിട്ടും സ്ട്രീറ്റിന്, അതിന് പുറകെ തീപിടുത്തം ഒഴിവാക്കാൻ പറ്റും. അപ്പൊ കനൂലി ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മംഗലാപുരം ടൗണിൽ ഇത് സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കനൂലി പറയുന്ന ഒരു വാക്കുണ്ട്, മംഗലാപുരത്തിന് ടൗണിനേക്കാൾ വലിയ ടൗണാണ് കോഴിക്കോട് ടൗൺ. ആദ്യകാലത്ത് ഈ ഓടിടുക എന്ന് പറയുന്നത് രാജവംശത്തിനും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾക്കും മാത്രമുള്ള ഒരു അവകാശമായിരുന്നു. സാധാരണക്കാരന് ഓടിടാനുള്ള അവകാശമൊന്നുമില്ല. 1914 ഈ വീടുകൾ ഓടിടണം എന്നുള്ള നിയമം മുനിസിപ്പൽ കൌൺസിൽ കൊണ്ടുവരുന്നത്.
3: ചൊക്രൻ വളപ്പിലുണ്ടായ ഒരു വൻ തീപിടുത്തത്തെ തുടർന്ന് കോഴിക്കോട് നഗരസഭ ചില തീരുമാനങ്ങളെടുത്തു. സ്വന്തമായി വെള്ളം ചാമ്പുന്ന യന്ത്രങ്ങൾ വാങ്ങിക്കുക എന്നതായിരുന്നു അതിലൊന്ന്. ബി ഡിവിഷനിലെ വെള്ളയിലും ഇ ഡിവിഷനിലെ കുണ്ടുങ്ങലിലും പട്ടികകൾ കൊണ്ട് മറച്ച ഓലമേഞ്ഞ വീടുകൾ നിരോധിക്കുവാനും, അഥവാ ഓലയാകുന്ന പക്ഷം ചുവരുകൾ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ കെട്ടിയതായിരിക്കണമെന്നും നിഷ്കർഷിക്കുവാനും തീർച്ചപ്പെടുത്തി. വെള്ളം ചാമ്പുന്ന യന്ത്രം സ്വന്തമായപ്പോൾ നഗരസഭ ഇത് വാടകയ്ക്ക് കൊടുത്തതായും കാണാം. 1912 മാർച്ച് 13 തീരുമാനം ഇങ്ങനെ: തീക്കെടുത്തുന്ന യന്ത്രം പുറമേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പക്ഷം ദിവസം 5 രൂപ ഫീസ് ഈടാക്കുവാൻ ഇന്നുകൂടിയ യോഗം തീരുമാനിക്കുന്നു. വെള്ളം ചാമ്പുന്ന യന്ത്രത്തിന് ഹോസ് എന്ന വെള്ളം വലിക്കുന്ന കുഴൽ ഓക്സൺ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുവാൻ തീർച്ചപ്പെടുത്തിയതായും കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് നമ്മൾ തീ കെടുത്തിയിരുന്നത്. അഡ്വക്കേറ്റ് TB സെലുരാജ് തുടരുന്നു.
4: നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ

0: ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല, അല്ലെങ്കിൽ 6 മാസത്തേക്കൂടെ ഞങ്ങൾക്ക് സമയം തരണം, 3 മാസത്തേക്ക് സമയം തരണം എന്നൊക്കെ പറഞ്ഞുള്ള കുറേയേറെ അപേക്ഷകൾ കാണാം. ഈ പാത്രങ്ങൾക്ക് അക്കാലത്ത് പറഞ്ഞിരുന്ന വ്യാളതികൾ എന്ന്, വലിയ മൺ പാത്രങ്ങൾക്കായിരിക്കാം വ്യാളതികൾ എന്ന് പറയുന്നു. അപ്പൊ ഈ വ്യാളതികൾ സൂക്ഷിക്കുന്നതിന് 15 രൂപ തരൂ, 20 രൂപ തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുനിസിപ്പൽ കൗൺസിലിന്റെ കത്തുകളുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ വ്യാളതികൾ അല്ലെങ്കിൽ ഈ ബക്കറ്റുകളിൽ വെള്ളം നിറച്ചിട്ട് 3-4 തൊഴിലാളികളെ കോർപ്പറേഷൻ ഓഫീസിൽ രാത്രി വെക്കും. ഏതെങ്കിലും ഒരാൾ ഓടിക്കതച്ചിട്ട് തീപിടിച്ചു എന്ന് പറയുക ചെയ്യുക. അപ്പൊ ഇവരെന്താന്ന് പറഞ്ഞാല്, ഈ വെള്ളം നിറച്ച ഈ വ്യാളതികൾ എന്ന് പറഞ്ഞ മൺപാത്രങ്ങളുമായിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുക ചെയ്യുന്നു. ഇതിന് പിന്നെ ഒരു മാറ്റം, കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവായിട്ട് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ റെയിൽവേ തുടങ്ങി, നമ്മുടെ ചാലിയം ടെർമിനൽസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ റെയിൽവേക്കൊരു വെള്ളം ചാമ്പുന്ന മെഷീൻ, അപ്പൊ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഷൻ ഹൗസ് ഹൗസിന്, ഈ മിഷൻ ഹൗസ് എന്ന് പറയുന്നത് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഫാക്ടറിയോടനുബന്ധിച്ച് ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അതിനാണ് മിഷൻ ഷോപ്പ് എന്ന് പറയുന്നത്. മിഷൻ ഷോപ്പുകാർക്കും ഇതേപോലെ ഒരു ചെറിയൊരു, ഇത് നിങ്ങൾ വിചാരിക്കുന്നില്ല വലിയ മെഷീനൊന്നുമല്ല, തീകെടുത്താനുള്ള വലിയ മെഷീനൊന്നുമല്ല, ഒരു സൈഫനും ഒരു ഓസും വെച്ചിട്ടുള്ള ചെറിയൊരു സംഭവം, ഇതാണ് ഇവരുടെ കയ്യിലുള്ള വലിയ സംഭവം. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ KP കേശവനന്റെ ബിലാത്തി വിശേഷം എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ബിലാത്തി വിശേഷത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 1916 ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഫയർ എഞ്ചിൻ കാണുന്നത്, ഇംഗ്ലണ്ടിൽ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ. അത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മണി ശബ്ദം കേട്ടു, ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഒരാൾക്കാരൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, പിന്നെ റോഡ് ക്ലിയർ ആക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ 3-4 കുതിര കെട്ടിയ വണ്ടികൾ, വെള്ളം നിറച്ച പാത്രവുമായിട്ടും പ്രത്യേക വേഷം ധരിച്ച കുറച്ച് ആൾക്കാരുമായ ഒരു 4-5 കുതിര വണ്ടികൾ വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാണ് ഫയർ എഞ്ചിൻ തീകെടുത്തതെന്ന് പറഞ്ഞ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം 1916 പോലും നമ്മുടെ കോഴിക്കോടൊന്നും ഫയർ എഞ്ചിൻ ഇല്ല. ഫയർ എഞ്ചിൻ ആദ്യമായിട്ട് ലോകത്ത് വരുന്ന 1905. ഇത് സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 1916 KP കേശവനൻ കണ്ട ഫയർ എഞ്ചിന്റെ കോലം രൂപം ഇതാണെങ്കിൽ 1905 പറയണ്ടല്ലോ. അപ്പം അത് വെറും പ്രാകൃതമായ രീതികളാണ്. പിന്നീടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഫയർ എഞ്ചിനൊക്കെ വന്നത്.
1: തീ കെടുത്തുക എന്നത് പോലീസ് സേനയുടെയും മുനിസിപ്പൽ കൗൺസിലിന്റെയും ഒരു കടമയായിട്ടാണ് ജനം കരുതിയിരുന്നത്. ഇതിനായി പോലീസ് സേനയും നഗരസഭയും വാളതികകളിൽ വെള്ളം നിറച്ച് ശേഖരിച്ചു വെച്ചു. 1896 February 26 നഗരത്തിലെ പോലീസ് ഇൻസ്പെക്ടർ നഗരസഭാ ചെയർമാൻ എഴുതിയ കത്ത് തന്നെ നോക്കുക. പൊടുന്നനെ അഗ്നിബാധയുണ്ടാകുന്ന പക്ഷം ഉപയോഗിപ്പാനായി 24 വാളതികകൾ ഞങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരിക്കേണ്ടതിലേക്ക് ഉടനെ അനുവാദം തരിക. തീപിടിക്കുന്ന അവസരത്തിൽ സഹായങ്ങൾ ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി ഒരു ഡ്രൈവറെ ലോറി നിറയെ വെള്ളം നിറച്ച വീപ്പകളുമായി ഈ നഗരസഭാ ഓഫീസിൽ രാത്രി തങ്ങേണ്ടതാണെന്നും തീരുമാനിച്ചു. ഡ്രൈവർക്ക് ഓരോ രാത്രിക്കും 4 അണ വീതം അലവൻസ് കൊടുക്കുവാനും തീർച്ചപ്പെടുത്തി. ഒരു തെരുവിൻ്റെ കഥ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: നിശാന്ത് കൊടമനയുടെ വരികൾക്ക് രാജേഷ് ബാബു ശൂരനാട് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. കെ എസ് ഹരിശങ്കർ, സന മൊയ്തൂട്ടി എന്നിവർ പാടിയത്. ചിത്രം ആനന്ദ കല്യാണം.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡുമാണ് പെയ്യുന്നത്.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈ ജി ലാഭമഴ മെഗാ 48 hour sale.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 hour തോരാൻ മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകിയ ഗാനം വേണുഗോപാലും ജ്യോതി മേനോനും പാടിയത്. ചിത്രം മെഹഫിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾ ജേക്സ് ബിജോയ് സംഗീതം നൽകിയത്. കോട്ടക്കൽ മധു പാടിയത്. ചിത്രം അയ്യപ്പനും കോശിയും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി കേൾക്കാം വേണുഗോപാലും സുജാതയും പാടിയത്. ചിത്രം ആയിഷ വെഡ്സ് ഷമീർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് അങ്കിത് മേനോൻ സംഗീതം നൽകി പാടിയത് ചിത്രം ഗൗതമന്റെ രഥം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇനി കേൾക്കാം കെ കെ നിഷാദ് പാടിയത് ചിത്രം കാറ്റുകടൽ അതിരുകൾ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം രഞ്ജിനിയിൽ തുടർന്ന് കേൾക്കാം.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
9: The Real FM 103.6.
0: FM പ്രധാന വാർത്തകൾ. ഊർജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിലുള്ള 7 പേരിൽ ഒരാൾ മലയാളിയാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 0493628887050 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി

അന്നപൂർണദേവി പങ്കെടുക്കും. എല്ലാ KSRTC ഡിപ്പോകളിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ പ്രകാശനം ചെയ്യും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രോജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ പുറത്തിറക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ സർവീസ് വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിൽ സഹകരിക്കുന്നതിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് SCMS വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കുടുംബശ്രീയുടെ പ്രീമിയം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിപണനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഓണത്തിന് മുമ്പ് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ തീരുമാനം. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്ത് മത്സരം ആരംഭിച്ചു. കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരം രാത്രി 1:30. FM പ്രധാന വാർത്തകളിനി നാളെ കാലത്ത് 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440. രഞ്ജിനിയിലെ ആദ്യഗാനം വിജയ് യേശുദാസ് പാടിയത്, ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ. ചിറ്റൂർ ഗോപിയുടെ വരികൾ, ദീപക് ദേവിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബിജിഷ അക്ഷയ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: പേരാമ്പ്രയിൽ നിന്നും അക്ഷയ ആവശ്യപ്പെട്ട ഗാനമാണിനി. ഉറുമി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ശ്വേതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിലെ ഗാനമാണിനി യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മിനി രജീഷ്, ചാനിയും കടവ്, പൂവോട്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: കാട്ടിലെ പീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഗാനമാണിനി. ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ദേവദൂതൻ. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

രഞ്ജിനിയിൽ അടുത്തതായി പാലക്കാട് പുള്ളോട് നിന്നും മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ട ഗാനമാണ് യേശുദാസ് പാടിയത്. ചിത്രം കാണാൻ കൊതിച്ച് പി ഭാസ്കരൻ്റെ വരികൾ, വിദ്യാധരൻ്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണിനി. നിവാസ് പാടിയത്. ചിത്രം ഡയമണ്ട് നെക്ലേസ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് പ്രജിത് വട്ടക്കിണർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനമാണിനി. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം അർത്ഥന. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഹനീഫ തിരുവള്ളൂർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: രഞ്ജിനിയിൽ അടുത്തതായി ആലപ്പുഴയിൽ നിന്നും രേഖ ആവശ്യപ്പെട്ട ഗാനമാണ് ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.
1: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: രഞ്ജിനിയിലെ അടുത്ത ഗാനം MG ശ്രീകുമാർ പാടിയത്, ചിത്രം തേന്മാവൻ കൊമ്പത്ത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബാബു പാലയാട്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം കൗരവർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനില ചന്ദ്രൻ, എസ് എൽ പുരം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പാലക്കാട് നിന്നും സൗജത്താവശ്യപ്പെട്ട ഗാനമാണിനി. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. കുഞ്ഞിമോദീൻകുട്ടിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

രഞ്ജിനിയിൽ അവസാനമായി സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു എടവരാടിലെ തിരുത്തൂരിൽ നിന്നും ഗൗരി കൃഷ്ണ.